ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:20. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 18, കൊല്ലവർഷം 1201, ഇടവം 25, 2026 ജൂൺ 8 തിങ്കൾ.

0: നമസ്കാരം. ആകാശവാണി 103.6 ELFM പരിപാടികളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് AK ദിനേശൻ.
2: ശിഷ്യൻ എന്ന പദത്തിന് ഉപദേശിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. ഉപദേശം വേഗം നടക്കും, അത് ഗ്രഹിക്കുന്നതിനും പ്രയോഗത്തിൽ വരുത്താനും വിഷമമാണ്. വിദ്യാഭ്യാസം ഫലവത്താകണമെങ്കിൽ ശിഷ്യന് ചില ഗുണവിശേഷങ്ങൾ ഉണ്ടായിരിക്കണം. ശിഷ്യന് വേണ്ട ഗുണഗണങ്ങളെപ്പറ്റി തന്ത്രസാരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ശാന്തോ വിനീത ശുദ്ധാത്മ ശ്രദ്ധാവാൻ ധാരണക്ഷമ സമർത്ഥശ്ച കുലീനശ്ച പ്രാജ്ഞ സച്ചരിതോ വൃതി ശാന്തത വിനയം മനഃശുദ്ധി ശ്രദ്ധ ക്ഷമ സാമർഥ്യം കുലീനത തൻ്റെ ഇടം സച്ചരിതം വ്രതനിഷ്ഠ എന്നീ ഗുണങ്ങൾ ശിഷ്യനുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഈ വിദ്യ ഫലവത്താകില്ല. പണ്ട് ഇത്തരം ഗുണവിശേഷങ്ങൾ ശിഷ്യനുണ്ടോ എന്ന് പരീക്ഷിച്ചതിന് ശേഷമേ ഉപദേശം നൽകാറുള്ളൂ. പ്രസ്തുത ഗുണങ്ങളുള്ള ശിഷ്യന് വേഗത്തിൽ ഗുരു നൽകുന്ന പാഠങ്ങൾ ഹൃദയസ്ഥമാക്കാൻ കഴിയും. ഇല്ലാത്ത ശിഷ്യരിൽ അതുണ്ടാക്കാനായിരിക്കും ഗുരുവിൻ്റെ ആദ്യത്തെ ഉദ്യമം. വിദ്യ ദദാതി വിനയം എന്ന ചൊല്ല് പ്രസിദ്ധമാണല്ലോ. വിദ്യാഭ്യാസത്തിൽ വലിയ വിജയം വരിച്ച ധാരാളം ശിഷ്യന്മാരുടെ കഥ പുരാണത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഉപമന്യു, ആരുണി, കൗത്സൻ, ഏകലവ്യൻ, അംബോദാസൻ തുടങ്ങിയവർ അവരിൽ ചിലരാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയെടുത്താൽ ഗുരുശിഷ്യ ബന്ധം അത്ര മെച്ചപ്പെട്ടതാണെന്ന് പറയാൻ കഴിയില്ല. ഗുരുവിനെ വേണ്ട വിധം ബഹുമാനിക്കാത്ത ഒരവസ്ഥ നിലവിലുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായത് വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ്. ഗുരുവിൻ്റെ സഹായമില്ലെങ്കിലും തനിക്ക് അറിവ് നേടാൻ കഴിയുമെന്ന തോന്നലാണത്. വീഡിയോ നോക്കിയും മൊബൈൽ ഫോൺ നോക്കിയും എല്ലാം പഠിക്കാൻ കഴിയില്ല. വീഡിയോ നോക്കി നീന്തൽ പഠിച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങിയാൽ എന്താവും സ്ഥിതി? മൊബൈലിൻ്റെയും അതുപോലുള്ള മറ്റു ഉപകരണങ്ങളുടെയും പ്രാധാന്യത്തെ കുറച്ച് കാണുന്നില്ല, പക്ഷേ അവയ്ക്ക് പരിമിതികളുണ്ടെന്നറിയണം. ഗുരുമുഖത്തുനിന്ന് കേട്ടു പഠിക്കുന്നതിൻ്റെ ഗുണം പലതാണ്. ശിഷ്യൻ്റെ സംശയങ്ങൾ അപ്പപ്പോൾ പരിഹരിച്ച് അധ്യാപനം നടത്താൻ ഗുരുവിനേ കഴിയൂ. അതുകൊണ്ട് ഗുരുശിഷ്യ ബന്ധം നന്നായി കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയണം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് AK ദിനേശൻ.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മുതൽ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് സന്ദർശകരുടെ പ്രവേശനം നിർത്തിവച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും എതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൗണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി എറണാകുളത്ത് രണ്ടിടങ്ങളിൽ രാസലഹരിയുമായി 3 പേർ പിടിയിൽ. മഹാരാഷ്ട്ര സ്വദേശി പ്രസാദ് സർക്കാലെ, കോഴിക്കോട് ചേവായൂർ സ്വദേശി മെൽവിൻ ജേക്കബ്, തൃശൂർ ചാവക്കാട് സ്വദേശി മുഹമ്മദ് ജാസിം എന്നിവരാണ് ഡാൻസാ ടീമിന്റെ പിടിയിലായത്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:10 കാവ്യാഞ്ജലിയിൽ പുള്ളുവ പെൺകൊടി, പി കുഞ്ഞിരാമൻ നായരുടെ കവിത ആലപിക്കുന്നത് കൊടക്കാട് ദാമോദരൻ. 6:15 പ്രഭാത വന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി, പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനെ ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറം, ഞാൻ എന്റെ വായന. 7:15 ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വെയർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. ഏഴ് 7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം, അടിയാളപ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 8:45 ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം. 9:20 ഗാനോപഹാരം. 9:30 വാർത്താ തരംഗിണി. 10:02 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്. 12:02 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. 1:02 കേൾക്കാം ഗാനോത്സവം. 2:15 തുടർ നാടകം. രണ്ട് 2:30 ഗസലുകൾ കേൾക്കാം. 3:02 യുവർ ചോയ്സ്. 4:02 മ്യൂസിക് മിക്സ്. 4:45 ഞാറ്റുവേല. 5:02 കോളിവുഡ് ഹിറ്റ്സ്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 ഗാനകേളി. 7:02 എവർ ഗ്രീൻ ഡ്വെൽസ്. 8:02 ആർട്ട് കഫേ. തുടർന്ന് സുവർണ മലരുകൾ. 9:15 ഓപ്പൺ ഫോറം. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:02 രഞ്ജിനി. 11:00 എഫ് എം ഗോൾഡ് പരിപാടികൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: West Bengal is set to become the 36th state to implement Ayushman Bharat Pradhan Mantri Jan Arogya Yojana ABPMJ, which is the world's largest publicly funded health assurance scheme. National Health Authority and Government of West Bengal will sign a memorandum of understanding today for the implementation of ABPMJ in the state. The MOU will be signed in New Delhi in presence of Union Minister for Health and Family Welfare JP Nadda and West Bengal Chief Minister Suvendu Adhikari. The development marks a major milestone in the journey towards achieving equitable and accessible healthcare for all citizens across the nation. The implementation of ABPMJ in West Bengal is expected to extend financial protection against catastrophic health expenditure to millions of eligible beneficiaries in the state while enabling seamless portability of healthcare benefits across the country. It will also strengthen the state's healthcare ecosystem by enhancing access to quality and affordable healthcare services.

പച്ചമഞ്ഞ ചിറകുകൾ കൂട്ടി കൊച്ചുമൺകുട കൂടണഞ്ഞിടുമ്പോൾ നിൻകണവന്റെ വീണയെ ചുംബിച്ചു മൺകുടം തൻ

ഹൃത്തടം മധൂമത്തിൽ മയങ്ങുമ്പോൾ പാർശ്വവർത്തിയാം കാന്തനോടൊത്തു നീ പാട്ടിലുൾ പുക്കലിഞ്ഞു ചേർന്നിടുമ്പോൾ ഗ്രാമമധ്യാന്ന നിശബ്ദ നിസ്വനം

കതിർക്കറ്റയും ഗോക്കളൊട്ടൊട്ടുണർത്തും കളമണി, ഒച്ച പൊങ്ങിപ്പടർന്ന ഗോശാലയും, സാന്ധ്യദീപ്തിക്ക് പൊന്തിരി നിത്യവും കാഴ്ചവയ്ക്കും തുളസിത്തറക്കെട്ടും, പൊൻവെയിൽ നൽകുമോണത്തുകിൽ ചുറ്റി തേ

0: ചമയുന്നു.
1: നിങ്ങൾ കേട്ടത് പി കുഞ്ഞിരാമൻ നായർ എഴുതിയ പുള്ളുവ പെൺകുടി എന്ന കവിത. ആലപിച്ചത് കൊടക്കാട് ദാമോദരൻ.
2: കാവ്യാഞ്ജലി.

103.6. പ്രഭാത വന്ദനം.

ഇനി കടുത്തുരുത്തി ടി ആർ രാധാകൃഷ്ണൻ പാടിയത്.

0: പ്രഭാതവന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
3: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ ആദ്യം തമ്പുരാട്ടി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും പി സുശീലയും പാടിയ ഗാനം കേൾക്കാം. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ഇണമൊരുക്കിയത് ജി ദേവരാജൻ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം, എ എം രാജയും ജിക്കിയും പാടിയ ഗാനം. ചിത്രം ഭാര്യ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ലേഡി ഡോക്ടർ എന്ന ചിത്രത്തിനു വേണ്ടി കമ്പുകര പുരുഷോത്തമൻ പാടിയ ഗാനമാണ് ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതിമധുരത്തിൽ. ഇനി പി ഭാസ്കരന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: 75% വരെ വിലക്കുറവ്.
1: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ചുറ്റുവട്ടം. കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും ഇന്ന് നടക്കുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിൻ്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാലാം ഗേറ്റിന് സമീപം ചാവറ കൾച്ചറൽ സെൻറ്റർ ഹാളിൽ ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് പരിപാടി. സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറിയും കോഴിക്കോട് റിസർച്ച് സെൻ്ററും ജില്ലാ ലൈബ്രറി കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ പുസ്തകങ്ങളുടെയും ചരിത്രത്തിൻ്റെയും പ്രദർശനം മാനാഞ്ചിറ സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് രാവിലെ 11 മണിക്ക് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഹാരിസ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ബീച്ച് ആശുപത്രിക്ക് സമീപം മൊയ്തു മൗലവി സ്മാരക മന്ദിരത്തിൽ കാലത്ത് 9 മണിക്ക് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി ഇ മൊയ്തു മൗലവിയുടെ അനുസ്മരണം നടക്കുന്നു. ടൗൺ ഹാളിൽ വാണി ഭജൻസ് അവതരിപ്പിക്കുന്ന സംഗീതാർച്ചന ജസ്റ്റിസ് കെ ബൈജുനാഥ് വൈകിട്ട് 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ചെലവൂർ വേണു അനുസ്മരണവും ഡോക്യുമെൻ്ററി പ്രദർശനവും വൈകിട്ട് 5 മണിക്ക് എസ് കെ പൊറ്റേക്കാട്ട് സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടക്കും. കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും ഇന്ന് നടക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2 ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. വാർത്തകൾ വിശദമായി. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 എന്ന ദർശനം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംരംഭകത്വവും രാഷ്ട്രനിർമ്മാണവും ഒന്നിച്ച് മുന്നേറണമെന്ന് ഓം ബിർള അഭിപ്രായപ്പെട്ടു. ഈ മാസം 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് BJP 2 സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് ഡോ എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലയെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിലെ RK പുരത്തെ അയ്യപ്പ ക്ഷേത്ര

0: സമുച്ചയത്തിൽ പുതുതായി നിർമ്മിച്ച ശബരീശം കെട്ടിടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ഭഗവാൻ അയ്യപ്പൻ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന പവിത്രമായ മൂല്യങ്ങളുടെ മൂർത്തിഭാവമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ് കാ സാത്ത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: വ്യക്തമായ നയനടപടികളിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ സുസ്ഥിരമായ പാരിസ്ഥിതിക പരിവർത്തനം നേടി. നമാമി ഗംഗെ പരിപാടിയിലൂടെ രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി വികസിപ്പിച്ചു. തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥ എന്നിവ ഈ കാലയളവിൽ പുനഃസ്ഥാപിക്കുകയും വിപുലമായ നദീ പുനരുജ്ജീവനം സാധ്യമാക്കുകയും ചെയ്തു. മലിനീകരണം കുറയ്ക്കുന്നതിനും ഗംഗാനദിയുടെയും പോഷക നദികളുടെയും പാരിസ്ഥിതിക ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനുമായി 2014 നമാമി ഗംഗെ പരിപാടി ആരംഭിച്ചത്. അനുവദിച്ച 524 പദ്ധതികളിൽ 355 ഈ വർഷം ഫെബ്രുവരി വരെ പൂർത്തിയായി. പദ്ധതിയിലൂടെ ഗംഗാനദിയുടെ ശുചിത്വത്തിൽ ഗണ്യമായ പുരോഗതി ദൃശ്യമായി. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ മിഷൻ വനങ്ങൾക്കും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനും ഒരു മുൻനിര സംരംഭമാണ്. വനവിസ്തൃതിയിൽ ലോകത്ത് ഇന്ത്യ 9 സ്ഥാനത്തേക്ക് മുന്നേറിയത് ഇക്കാലയളവിലാണ്. 8.27 ചതുരശ്ര കിലോമീറ്ററാണ് രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഡിസംബർ വരെ രാജ്യത്ത് 262 കോടിയിലധികം തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി നശീകരണം എന്നിവ രൂക്ഷമാകുമ്പോൾ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു സന്തുലിത സമീപനമാണ് 12 വർഷമായി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1 വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. 388 സ്കൂളുകളിലേക്ക് ട്രയൽ അലോട്ട്മെന്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ മാസം 15 ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളുകളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാർട്ടറുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 പ്ലസ് 1 ക്ലാസ് ആരംഭിക്കും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ അന്തിമ കണക്കെടുപ്പിന് സമയപരിധി ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. 6 പ്രവൃത്തി ദിനത്തിലാണ് കണക്കെടുപ്പ് അന്തിമമാക്കൽ. സമ്പൂർണ്ണ പോർട്ടലിലാണ് കുട്ടികളുടെ UID അപ്ലോഡ് ചെയ്യുക. ഈ മാസം 21 നടത്തുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്ന നഗരങ്ങളുടെ അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പേനയും പേപ്പറും ഉപയോഗിച്ചാണ് പുനഃപരീക്ഷ നടത്തുക. പരീക്ഷയെക്കുറിച്ച് പുതിയ അറിയിപ്പുകളും അഡ്മിറ്റ് കാർഡും ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ മാസം 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച നടന്ന പരാതിയെ തുടർന്ന് NTA റദ്ദാക്കുകയായിരുന്നു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ നടക്കും. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ നീലഗ്രഹത്തിനായുള്ള ശക്തമായ സമുദ്ര സംരക്ഷിത പ്രദേശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ സമുദ്ര ദിനാചരണ പ്രമേയം. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷണങ്ങൾ അവഗണിക്കാതെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ ബ്രെയിൻ ട്യൂമർ ദിനാചരണ പ്രമേയം. ഗാർഹിക LPG സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. 3 രണ്ടാം തവണയാണ് ഗാർഹിക പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം ഉറപ്പാക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി

0: യാത്രയ്ക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇന്നു മുതൽ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്ക് പ്രവേശനം നിർത്തിവച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി ഇന്നലെ സന്ധ്യയ്ക്ക് കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷം കുടിപതിക്കാരനവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചപ്പോഴാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. രാശി വിളിക്കുമ്പോൾ മന്ദഞ്ചേരിയിലെ ബാവലിക്കരയിൽ കാത്തിരുന്ന ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി സന്നിധാനത്തേക്ക് ഓടിയെത്തി. തട്ടും പോളയും വിരിച്ച സ്ഥാനത്തെ 3 തവണ വലം വെച്ച ശേഷമാണ് ഇളനീർ കാവുകൾ സമർപ്പിച്ചത്. ഇളനീർ വെപ്പ് പൂർത്തിയാവുന്നതോടെ എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണ സമർപ്പിക്കും. കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്താനുള്ള കത്തികളും സമർപ്പിക്കും. തുടർന്ന് ഇന്ന് രാത്രിയോടെയാണ് ഇളനീരാട്ടം നടക്കുക. വൈശാഖോത്സവത്തിലെ രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്.
0: മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ 564 റൺസ് പിന്തുടരുന്ന അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്ക് നിലവിൽ 451 റൺസിന്റെ ലീഡുണ്ട്. രണ്ടാം ദിനം ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസിന് ഡിക്ലയർ ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്നലെ ഒഫീഷ്യൽ മത്സര ഫൈനലിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വനം വകുപ്പിനെ പരാജയപ്പെടുത്തി. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ടീം നയിക്കുന്ന യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരം ഉണ്ടായിരിക്കും. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നിറച്ച് മലപ്പുറത്ത് ഫാൻസ് ഫുട്ബോൾ വിളംബര റാലി നടത്തി. ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും മലപ്പുറം പ്രസ് ക്ലബ്ബും ചേർന്നാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25. ആകാശവാണി 103.6 റിയൽ FM.
2: പരിസൻസ് ചായ, ഹാപ്പി ജേർണി.
3: പരിസൻസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: ട്രെയിൻ സമയം 8:07 കോഴിക്കോട് എത്തിച്ചേരേണ്ട നേത്രാവതി എക്സ്പ്രസ് 2.5 മണിക്കൂർ വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റ് ട്രെയിനുകൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
2: പരിസൻസ് ചായ, ഹാപ്പി ജേർണി.
5: കാത്തിരുന്നു മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
6: കൊതി തീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ സെൻസെക്സ് 74,243-ലും നിഫ്റ്റി 23,366-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണം ഭവന് 1,12,000 രൂപ.
6: കൊതി തീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ.

0: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ. ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റ്യാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
9: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
10: വെനീസിയ ബാത്ത്വെയർസ്.
11: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
10: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
12: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
13: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
14: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
15: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
1: സഹാനി ഹോസ്പിറ്റൽ, കൊയിലാണ്ടി, ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
1: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ, ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
16: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഇന്നത്തെ ഗാനം.
1: ആയിരത്തി തൊള്ളായിരത്തി 1954 ഉറൂബിന്റെ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച നീലക്കുയിൽ എന്ന ചിത്രത്തിനായി പി ഭാസ്കരൻ രചിച്ച്, കെ രാഘവൻ ഈണം നൽകി സ്വയം ആലപിച്ച മനോഹരമായൊരു ഗാനമാണിത്. മലയാള സിനിമാ സംഗീതത്തിൽ നാടൻപാട്ടിന്റെയും മാപ്പിളപ്പാട്ടിന്റെയും സൗരഭ്യം കൊണ്ടുവന്ന ഈ ഗാനം ഇന്നും മലയാളികളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ജൂൺ 8 എഴുത്തുകാരനും കഥാകൃത്തുമായ ഉറൂബിന്റെ ജന്മദിനം.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
3: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: ഫോൺ 0495-233-4300.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
7: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
8: എൻ്റെ ജീവിതത്തിലെ വായന വളരെ ചെറുപ്പകാലം മുതലേ തുടങ്ങിയതാണ്. വായനയും ശ്വാസം പോലെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക്.
9: ഞാൻ എൻ്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ.
8: വളരെ ചെറുപ്പകാലം മുതൽ ഒരു ആസ്മാ രോഗിയായിരുന്ന എനിക്ക് വായന വലിയൊരു ആശ്വാസമായിരുന്നു. ഞാൻ 61 ജനിച്ചത്. തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തിനടുത്ത് എയ്യാൽ എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിൽ. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. എൻ്റെ ഗ്രാമം വൈദ്യുതി ഇല്ലാത്ത സ്ഥലമാണ്. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്നാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്. അന്ന് ആസ്മാ രോഗത്തിന് ഇന്നത്തെ പോലെ ഇൻഹേലറുകളോ കുറച്ചുകൂടെ മെച്ചപ്പെട്ട മരുന്നുകളോ ഒന്നുമില്ല. പുത്തിരിച്ചുണ്ട വേരും ആടലോടകവും ഒക്കെ ഇട്ടിട്ടുള്ളൊരു വറവ് കഷായമൊക്കെയാണ് അതിനുണ്ടാക്കുന്നത്. എൻ്റെ അമ്മ എന്നെപ്പോലെ ഒരു ആസ്മാ രോഗിയായിരുന്നു. ആസ്മാ രോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അത് മിക്കവാറും കൂടുതലാകുന്നത് രാത്രി സമയങ്ങളിലാണ്. തണുപ്പുള്ള രാത്രികളിൽ, അതുപോലെ പൊടിയുള്ള ഇടങ്ങളിൽ ഒക്കെ ആസ്മയുടെ വലിയ പ്രശ്നമുണ്ടാകും. ഞാനും താമസിച്ചിരുന്ന വീട് വൈക്കോൽ മേഞ്ഞ വീടാണ്. ധാരാളം പൊടിയുണ്ട് അവിടെ, തണുപ്പുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ അമ്മയും, അസുഖങ്ങൾ വരുന്ന സമയത്ത്, അത് മിക്കവാറും ദിവസങ്ങളിലൊക്കെയുണ്ട്, വായനശാലയിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടുകയാണ് പതിവ്. വായനശാലയിൽ നിന്ന് രണ്ട് പുസ്തകം കൊണ്ടുവന്നാലും ഒന്ന് അമ്മയും ഒന്ന് ഞാനും ഇരുന്ന് വായിക്കും. അമ്മ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും വായിക്കുന്നത്. ഞാനന്ന് 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും പഠിക്കുന്ന കാലമാണ്. വായനശാലയിൽ നിന്ന് കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ മിക്കവാറും ബംഗാളി നോവലുകളുടെയോ റഷ്യൻ നോവലുകളുടെയോ ഒക്കെ പരിഭാഷകളായിരിക്കും. കുറച്ച് വലിയ പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുവരാനാണ് അമ്മ പറയാറുള്ളത്. കാരണം കുറച്ച് ദൂരെയാണ് ഈ വായനശാലയുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോയി കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ പുസ്തകങ്ങൾ എടുത്ത് കൊണ്ടുവരുന്നു, അതെടുത്ത് വായിക്കുന്നു. നമ്മൾ വായനയിലൂടെ ഏറെ ദൂരെ കിടക്കുന്ന ചില സ്ഥലങ്ങളെപ്പറ്റി, അവിടുത്തെ മനുഷ്യരെപ്പറ്റി, അവരുടെ ജീവിതത്തെപ്പറ്റിയൊക്കെ അറിയുന്നു. ആ ലോകത്തിൽ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ അസുഖത്തെ കുറച്ചൊക്കെ മറക്കും, അല്ലെങ്കിൽ അസുഖത്തിൻ്റെ ആ പിടിയിൽ നിന്ന് ചെറിയ തോതിലൊരു മോചനമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വായന ശ്വാസം പോലെ ജീവിതത്തിൻ്റെ തുടക്കകാലത്തു നിന്ന് ആരംഭിച്ചതാണ്. അത് പിന്നീട് കുറച്ചും കൂടെ ഗൗരവമുള്ള വായനയിലേക്ക് പോകുന്നുണ്ട്. ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മയ്ക്കന്ന് 33 വയസ്സുള്ളൂ. പിന്നീട് ഒറ്റയ്ക്കായി വായനയൊക്കെ. ഞാൻ SSLC കഴിഞ്ഞോടുകൂടെ എൻ്റെ നാട്ടിൽ നിന്ന് ആലുവ UC കോളേജിലേക്ക് വരുന്നു. വായനയുടെ

സ്വഭാവം വലിയ തോതിൽ മാറുന്നുണ്ട്. വായനയ്ക്കൊരു കൃത്യമായ ബോധം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു കാലത്താണ്. 1976 ഞാൻ UC കോളേജിലെത്തുന്നത്. അടിയന്തരാവസ്ഥ കാലമാണ്. എൻ്റെ വായനയെ കുറച്ചുകൂടെ വൈഡറാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന പോലെ കിട്ടിയതെന്തും വായിക്കുന്ന ഒരു ശീലത്തു നിന്ന് കുറച്ചും കൂടെ ഗൗരവമായിട്ടൊരു വായനയിലേക്ക് എത്തുന്നതൊക്കെ ആ കാലത്താണ്. അതിലെനിക്ക് വലിയ കടപ്പാടുള്ളത് എൻ്റെ സഹപാഠിയായിരുന്നു. സഹപാഠി എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലൊപ്പം പഠിച്ച ആളല്ല, കോളേജിൽ ഒരേ സമയം പഠിച്ചതേ ഉള്ളൂ. എന്നേക്കാൾ ഒരുപാട് പ്രായമുള്ള ആളാണ്. ഞാൻ പ്രീഡിഗ്രിക്കാരനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 40 വയസ്സുണ്ട്. ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ BA മലയാളം വിദ്യാർത്ഥിയായിരുന്നു. ഫാദർ MT ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അടിയന്തരാവസ്ഥ കാലത്ത് ആലുവ UC കോളേജിൻ്റെ യൂണിയൻ ചെയർമാനായിരുന്നു അദ്ദേഹം. അദ്ദേഹം എനിക്ക് ചില പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ് അന്ന് കുറച്ചൊരു റാഡിക്കലായിട്ട് ചിന്തിക്കുന്നൊരു കാലമായിരുന്നു. 70കളിലൊക്കെ വളരുന്ന ആളുകൾ സാധാരണ സംഭവിക്കുന്നത് പോലെയുള്ള ചിന്തകളൊക്കെ എന്നെയും ബാധിച്ചിരുന്നു. വലിയ വിപ്ലവ സ്വപ്നങ്ങളൊക്കെ കണ്ടു നടക്കുന്ന കാലമാണ്. അപ്പോൾ ഫാദർ എനിക്ക് ആനിമൽ ഫാം എന്ന വളരെ പ്രസിദ്ധമായ ആ ചെറിയ നോവലെടുത്ത് വന്നിട്ട് പറഞ്ഞ്, നിൻ്റെ റവല്യൂഷണറി ചിന്തകളൊക്കെ ശരിയാണ്, അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല, പക്ഷേ ആനിമൽ ഫാം കൂടി വായിക്കണം. ആനിമൽ ഫാം നീ ഒരിക്കൽ വായിച്ചാൽ പോരാ, 2-3 തവണ വായിക്കണം, എന്നിട്ട് എന്താണ് മനസ്സിലാക്കിയതെന്ന് എന്നോട് പറയണം. 16 വയസ്സുകാരനായ ഞാൻ ആനിമൽ ഫാം വായിക്കുന്നതോടുകൂടി എൻ്റെ വായന മറ്റൊരു തരത്തിലേക്ക് കുറേയും കൂടെ വൈഡറായിട്ട് മാറുന്നു. കാര്യങ്ങളെ കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനുമൊക്കെയുള്ള ഒരു കഴിവെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയൊക്കെ എൻ്റെ വായനയ്ക്ക് ഉണ്ടാകുന്നത് അക്കാലത്താണ്. ആ ഒരു കാലത്ത് ഞാൻ 5 വർഷമാണ് UC കോളേജിൽ പഠിക്കുന്നത്. എൻ്റെ വായന വളരെ വിപുലമായിട്ട് മാറുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ കാലത്ത് വായിക്കുന്നുണ്ട്. കോളേജ് ലൈബ്രറിയിലെ ഒരു കോർണറിൽ മിക്കവാറും ഒഴിവ് സമയങ്ങളിലൊക്കെ ഞാൻ പോയിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അന്നും ഈ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കായികമായ വിനോദങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ശാരീരിക പ്രകൃതിയോ ആരോഗ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പുസ്തകങ്ങൾ മാത്രമായിരുന്നു എൻ്റെ അഭയം. അന്ന്

ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മാളൂട്ടി എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും സുജാതയും പാടിയത്. പഴവിള രമേശിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വേഴ്സ് എൻ ഐ എസ് ഒ 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
3: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
4: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
3: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
4: കൂടെ മൈജി സൂപ്പർ ഇഎംഐ, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
0: അപൂർവ ഗാനം.

എസ് ശങ്കർ സംവിധാനം ചെയ്ത് 2012 പുറത്തിറങ്ങിയ ഒരു തമിഴ് കോമഡി ഡ്രാമയായ നൻബനിലെ ഈ ഗാനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഷകളിലുള്ള പ്രണയം എന്ന വാക്ക് കോർത്തിണക്കിയാണ് ഗാനരചയിതാവ് മദൻ കർക്കി ഈ അപൂർവ സൃഷ്ടി ഒരുക്കിയത്. ഈ ഗാനത്തിന്റെ തുടക്കത്തിൽ കേൾക്കുന്ന അസ്കു, ലസ്ക, അമർ, ലിബെ, ഇഷ്ക്, പ്രേമം തുടങ്ങിയ വാക്കുകളെല്ലാം ഫ്രഞ്ച്, ജർമ്മൻ, അറബിക്, ഹിന്ദി, മലയാളം തുടങ്ങിയ ഭാഷകളിലെ പ്രണയം എന്നർത്ഥം വരുന്ന വാക്കുകളാണ്. ഒരൊറ്റ ഗാനത്തിൽ വിവിധ ഭാഷകളിലെ പ്രണയത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ സംഗമിച്ച ഈ ഗാനം വ്യത്യസ്തമായ പരീക്ഷണമായി കണക്കാക്കപ്പെടുന്നു. സംഗീതം ഹാരിസ് ജയരാജ്, ഗായകർ വിജയ് പ്രകാശ്, ചിന്മയി ശ്രീപദ, സുവി സുരേഷ് എന്നിവർ.

0: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
1: 2 വർഷം വാറന്റി, ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
0: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
2: പറഞ്ഞത് ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു
3: കാര്യം മുത്തല്ലേ
4: ബെനീസിയ ബാത്ത്വേഴ്സ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
0: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
5: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
7: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
8: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: ഇനി കാഴ്ച ക്ലിയർ ആകും.
8: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
9: ലെറ്റ് അസ് എക്സാമിൻ എ ഫ്യൂ കോൺവെർസേഷൻസ് ഇൻവോൾവിംഗ് ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ്. അനൗപചാരികമായ അഭിവാദനം അടങ്ങിയ ചില സംഭാഷണങ്ങൾ പരിശോധിക്കാം. ആശയെയും അജയിനെയും ഓർമ്മയുണ്ടല്ലോ? ഔപചാരികമായി പരിചയപ്പെട്ട് പിരിഞ്ഞ ആശയും അജയും വീണ്ടും കണ്ടുമുട്ടുന്നു. ഇപ്പോഴുള്ള അവരുടെ സംഭാഷണം എങ്ങനെ എന്ന് കേൾക്കൂ. ഹോപ്പ് യു റിമെമ്പർ ആശ ആൻഡ് അജയ്. ദേ ഹാഡ് മെറ്റ് ഏർലിയർ ഇൻ എ വെരി ഫോർമൽ മാനർ. നൗ ദേ മീറ്റ് അഗൈൻ. ലെറ്റ് അസ് ലിസൺ.

0: to their conversation now.
1: Hi, Asha.
2: Hi, Ajay.
1: Good to see you again, Asha.
2: Nice to meet you once again, Ajay.
0: Here is another set of exchanges. ഈ സംഭാഷണം തന്നെ മറ്റൊരു രീതിയിൽ ഇതാ.
1: Hi there.
2: Oh, hi.
1: What a surprise to see you, Asha.
2: Wonderful to meet you again, Ajay.
0: ഇതിൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയതിന്റെ ആശ്ചര്യം പ്രകടമാണ്. This conversation also expresses the surprise at meeting one another quite unexpectedly. ഇപ്പോൾ അജയും ആശയും സുഹൃത്തുക്കളായി കഴിഞ്ഞു. അജയ് ആൻഡ് ആശ ആർ ഫ്രണ്ട്സ് നൗ. ഹിയർ ഹൗ ദേ ഇന്ററാക്ട്. അവരെങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത് എന്ന് കേൾക്കൂ.
1: Hey Asha, what's up?
2: Nothing great. What's up at your end?
1: Same here. Nothing new.
2: Is everything okay?
1: Yeah, all is well.
0: Hey, what's up? Yeah, all is well. തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം വളരെ അനൗപചാരികമാണ്. What's up എന്നാൽ എന്തെങ്കിലും പറയാനുണ്ടോ? Do you have anything special to share or say? എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? What do you do now? എന്നൊക്കെയാണ് അർത്ഥം. WHAT വാട്ട്, IS ഇസ് UP അപ്, വാട്ട് ഇസ് അപ്പ് എന്ന ചോദ്യമാണ് വാട്സ് അപ്പ് എന്ന് ചുരുക്കി പറയുന്നത്. വാട്ട് അപ്പോസ്ട്രഫി എസ് വാട്സ് അപ്പ്. ദീസ് ആർ യൂസ്ഡ് ഓൺലി അമംഗ് ഫ്രണ്ട്സ് ആൻഡ് ഷുഡ് ബി അവോയ്ഡഡ് ഇൻ ഫോർമൽ ഗ്രീറ്റിംഗ്സ്. സുഹൃത്തുക്കളുടെ ഇടയിൽ മാത്രമാണ് ഈ പ്രയോഗങ്ങൾ. ഔപചാരികമായ സന്ദർഭങ്ങളിൽ ഹേ, യെ, വാട്സ്ആപ്പ് തുടങ്ങിയ അഭിവാദനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അടുത്ത തവണ ഉചിതമായ രീതിയിൽ അഭിവാദ്യം ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് ടൈം യു മീറ്റ് എ ഫ്രണ്ട്, ഡോണ്ട് ഫർഗെറ്റ് ടു ഗ്രീറ്റ് ഹർ ഓർ ഹിം ഇൻ എ സൂട്ടബിൾ മാനർ.
3: യു ആർ ലിസണിംഗ് ടു സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാനിക്കൂർ.
4: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
7: ഇന്ന് June 8 ലോക ബ്രെയിൻ ട്യൂമർ ദിനം. ദിനാചരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രേംകുമാർ എസ്.
8: വേൾഡ് ബ്രെയിൻ ട്യൂമർ 2000 ശേഷം ലോകമെമ്പാടും വളരെ വിപുലമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ന്യൂറോ സർജൻസ്, ന്യൂറോളജിസ്റ്റ്, മറ്റ് അനുബന്ധ വിഭാഗങ്ങളും അതുപോലെ ബ്രെയിൻ ട്യൂമറിൻ്റെ ചികിത്സ കിട്ടിക്കൊണ്ടിരിക്കുന്നവരും പിന്നെ അതുപോലെ ശയ്യാവലംബരായവരും അതിൽ നിന്ന് വളരെ വിജയകരമായിട്ട് ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരും ഇതിൻ്റെ ഭാഗമായിട്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന കെയർ ഗിവേഴ്സും ഉൾപ്പെടുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. ഇത്തവണ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള വിഷയം എന്നത് ബ്രെയിൻ ട്യൂമർ എങ്ങനെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം, അതിന് ഉള്ള പ്രധാന പ്രാരംഭ ലക്ഷണങ്ങൾ. പ്രധാനമായിട്ടും അതിരാവിലെയുള്ള കഠിനമായ തലവേദന, അതിനുശേഷം ഉണ്ടാകുന്ന നിർത്താതെയുള്ള ഛർദി, അപസ്മാരം വരാം, കാഴ്ചയ്ക്ക് മങ്ങൽ വരാം, സ്വഭാവത്തിലും മറ്റ് ലക്ഷണങ്ങളും വരാം. അതുകൂടെ രണ്ടാമതായിട്ട് പറയുന്നത് ഇത് പെട്ടെന്ന് ഇങ്ങനെയൊരുള്ള അസുഖം വരുമ്പോൾ അത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ ഉടനടി തുടങ്ങുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഇതിന് ഒരു സപ്പോർട്ട് കൊടുക്കുക. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണെന്നും നമുക്കും ഇതിലൊരു അംഗമാകാമെന്നും അതിനുള്ള ഒരു മാനസികമായിട്ടും കായികപരമായിട്ടും അതുകൂടാതെ സാമ്പത്തികപരമായിട്ടും ഇങ്ങനെയുള്ള വിഷയത്തിൽ നമുക്കും സമൂഹത്തിന് വേണ്ടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ഒരു സുവർണാവസരമാണ് June 8.
7: മറ്റ് ക്യാൻസറുകൾക്ക് കൊടുക്കുന്ന അത്ര ഒരു ശ്രദ്ധ അല്ലെങ്കിൽ പ്രാധാന്യം ബ്രെയിൻ ട്യൂമറിന് കിട്ടുന്നില്ല എന്ന് സാറിന് തോന്നിയിട്ടുണ്ട്?

0: അത് വളരെ ശരിയാണ്. ഈ വളരെ അടുത്ത കാലം വരെ ബ്രെയിൻ ട്യൂമർ വരിക എന്ന ഡെത്ത് വാറണ്ടാണ്. അത് നമ്മുടെ സമൂഹത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു മിഥ്യാധാരണയാണ്. ബ്രെയിൻ ട്യൂമർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മരണത്തിന് തയ്യാറായി കഴിഞ്ഞു എന്നതാണ്. പക്ഷേ അതിൻ്റെ ഇപ്പോഴുള്ള ശാസ്ത്രത്തിൻ്റെ ഒരു മുന്നേറ്റവും നേരത്തെ കണ്ടുപിടിക്കാൻ പാകപ്പെട്ടുള്ള ചികിത്സാവിധികളും പരിശോധന പ്രക്രിയകളും ഇത് മുൻകൂട്ടി കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയും അത് പ്രാരംഭ ലക്ഷണത്തിൽ വെച്ച് തന്നെ കണ്ടുപിടിച്ച് പ്രാരംഭ ദശയിൽ തന്നെ ചികിത്സിക്കാൻ പറ്റുകയും ചെയ്യും. അതുകൂടാതെ ഈ ബ്രെയിൻ ട്യൂമറിൽ 70% വരെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദപ്പെടുത്താം. അതായത് 70% നോൺ ക്യാൻസർ, ക്യാൻസർ വിഭാഗത്തിൽപ്പെട്ടതല്ല, വളരെ നിരുപദ്രവകാരികളായിട്ടുള്ള മുഴകളാണ്. അത് പൂർണ്ണമായിട്ടും നമുക്ക് ഓപ്പറേഷൻ വഴി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ബാക്കി വരുന്ന 30% താഴെ വരുന്ന ക്യാൻസർ വിഭാഗത്തിലുള്ള ട്യൂമറുകൾ മാത്രമേ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുള്ളൂ. അതിൽ തന്നെ നമുക്ക് വളരെ നേരത്തെ കണ്ടുപിടിച്ച് ഓപ്പറേഷൻ ചെയ്ത് തുടർ ചികിത്സയായ റേഡിയേഷൻ, കീമോതെറാപ്പി മുതലായ അനുബന്ധ ചികിത്സാവിധികൾ കൊണ്ട് ഒരു പരിധിവരെ അവരുടെ ആയുർദൈർഘ്യം കൂട്ടാനും അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴുള്ള ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റം തെളിയിക്കുന്നത്.
1: അപ്പോൾ പൊതുജനങ്ങളോട് ഈ ഒരു ദിനാചരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ നൽകാൻ ആഗ്രഹിക്കുന്നൊരു പ്രധാന സന്ദേശം എന്താണ്?
0: ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് പൂർണ്ണമായിട്ടും ഒരു പരിധിവരെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. വളരെ കുറച്ച് ട്യൂമറുകൾ വളരെ ക്യാൻസർ സംബന്ധമായിട്ട് ഉള്ള വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കി അവരെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ സമൂഹത്തിന് ഈ വിഷയത്തിൽ പ്രാധാന്യം കൊടുത്ത് ഇവരെ നമ്മുടെ സപ്പോർട്ട് കൊടുത്ത് കൊണ്ടുവരാൻ പറ്റണം. അതാണ് ഈ ഒരു സന്ദേശമായിട്ട് കൊടുക്കാനുള്ളത്.
1: ലോക ബ്രെയിൻ ട്യൂമർ ദിനാചരണത്തെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ പ്രേംകുമാർ എസ്. ഈ പ്രഭാഷണം തുടർന്നു കേൾക്കാം നാളെ ആരോഗ്യം അമൂല്യത്തിൽ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
8: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
9: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
10: കെടാമംഗലം സദാനന്ദൻ എഴുതി, CO ആൻഡോ പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.

0: നിങ്ങൾ കേട്ടത് കെടാമംഗലം സദാനന്ദൻ എഴുതി സിഒ ആന്റോ പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
5: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
4: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ,
5: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
1: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: എല്ലാ വർഷത്തെ പോലെ ഇത്തവണയും കേരളത്തിൽ മഴക്കാലത്തിനൊപ്പം തന്നെ പനിക്കാലവും ആരംഭിച്ചിരിക്കുന്നു എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മഞ്ഞപ്പിത്തവും എലിപ്പനിയും ഡെങ്കിപ്പനിയും തുടങ്ങി വിവിധ രോഗങ്ങൾ ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനൊപ്പം ഷിഗല്ല രോഗബാധിതരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ അതീവ ജാഗ്രത ആവശ്യമാണ്. ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ.
3: കോഴിക്കോടും ഈ രോഗം ബാധിക്കുകയും 4 വയസ്സുള്ള ഒരു കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കുകയും ചെയ്തു. അപ്പോൾ 3 കുട്ടികളെയാണ് ഈ രോഗം ബാധിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയത്. അതിൽ 1 കുട്ടി ഡിസ്ചാർജ് ചെയ്തു. 1 കുട്ടിയുടെ അവസ്ഥ സ്റ്റേബിളാണ്. അതിൽ 10 വയസ്സുള്ള ദേവനന്ദ എന്നുള്ള കുട്ടിയാണ് രോഗം ഭേദമായിട്ട് ഡിസ്ചാർജ് ചെയ്തത്. അതുപോലെ ആദം അൽഹാൻ എന്ന 2 വയസ്സുള്ള കുട്ടി രോഗം ഭേദമായി, ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ ഈ തലക്കുളത്തൂരിലുള്ള നിള എന്ന 4 വയസ്സുള്ള കുട്ടിയാണ് മരണപ്പെട്ടത്. അപ്പോൾ ഈ രോഗം ഇതൊരു ബാക്ടീരിയ ആണുണ്ടാകുന്ന രോഗമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. വയറിളക്കം, പനി, വയറുവേദന ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ രോഗം പ്രതിരോധിക്കണമെങ്കിൽ ഒന്ന് ഇതിൻ്റെ ഒരു വൃത്തിയുള്ള അന്തരീക്ഷം ഉണ്ടാവണം. ഹോട്ടലുകളിലുള്ള ഭക്ഷണം, ഇപ്പോൾ ഫുഡ് സേഫ്റ്റിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഹോട്ടലുകളിൽ പരിശോധന കർശനമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ചില ഹോട്ടലുകളിൽ വെള്ളം കൊടുക്കുന്നത് സാധാരണ നിയമം അനുസരിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കണമെന്നാണ്. പക്ഷേ പലരും ആ രീതി അവലംബിക്കുന്നില്ല. സാധാരണയുള്ള വെള്ളം കൊടുക്കുമ്പോൾ ഈ പലതിലും വെള്ളത്തിലൊക്കെ ഇതിൻ്റെ ബാക്ടീരിയ കലരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹെൽത്ത് വകുപ്പ് നിന്ന് കൊടുത്തുള്ള നിർദ്ദേശം, ക്ലോറിൻ നിർബന്ധമായിട്ട് ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കുക. ചില ഭാഗങ്ങളൊക്കെ ക്ലോറിൻ്റെ മണം പിടിക്കുന്നില്ല, സ്വാദ് പിടിക്കുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ അത് ചെയ്തേ മതിയാവും, അല്ലെങ്കിൽ ഈ രോഗം ഒരു നിപ പോലെ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ മത്സ്യമൊക്കെ ഇട്ട് വയ്ക്കുന്ന അതേ ഐസ്

0: കുടിവെള്ളത്തിൽ ഐസ് വാട്ടർ ചോദിക്കുമ്പോൾ തണുത്ത വെള്ളം ചോദിക്കുമ്പോൾ അത് കൊടുക്കുന്നുണ്ട്. അതും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഹോട്ടലുകൾ, പ്രത്യേകിച്ച് വൃത്തിഹീനമായിട്ടുള്ള തട്ടുകടകൾ, അത് ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. വിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സാമ്പിൾ, അതുപോലെ തന്നെ അവിടുത്തെ വെള്ളം, ഇതും കൂടെ പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ശുചിത്വം പാലിക്കുക. അതിപ്പോൾ ഹെൽത്തിന് മാത്രം കഴിയുന്നതല്ല, ലോക്കൽ ബോഡീസാണ് ഈ കാര്യത്തിൽ കൂടുതൽ താല്പര്യം എടുക്കേണ്ടത്.
1: ഷിഗെല്ല രോഗബാധ ജില്ലയിൽ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ സാഹചര്യത്തിൽ ജില്ലയിൽ കൃത്യമായ ഇടപെടൽ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ രോഗം നിയന്ത്രണ വിധേയമാണെന്ന് കോഴിക്കോട് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ രാജേഷ് വി പി.
2: കോഴിക്കോട് ജില്ലയിൽ ഈ വർഷം ആദ്യം പെരുവയൽ പഞ്ചായത്തിലാണ് ഷിഗെല്ല രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അവിടെ ഒരു കുഞ്ഞിൻ്റെ മരണത്തിന് വരെ ഈ രോഗം കാരണമാവുകയും ഈ രോഗം നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മെയ് മാസം പുറമേരി, പന്തീരങ്കാവ്, തലക്കുളത്തൂറ് എന്നീ ഭാഗങ്ങളിൽ ഓരോ രോഗികളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിൽ തലക്കുളത്തുണ്ടായിരുന്ന കുഞ്ഞിന് മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളും, പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലും ആരോഗ്യവകുപ്പ് പ്രതിരോധ മാർഗങ്ങളും ജാഗ്രതയും പുലർത്തുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഷിഗെല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രത പാലിക്കുന്നുണ്ട്. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ വീടുകൾ സന്ദർശിക്കുകയും പനി സർവേ നടത്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അടിയന്തരമായി കുടിവെള്ള സ്രോതസ്സുകൾ, കിണറുകൾ, ടാങ്കുകൾ എന്നിവ സൂപ്പർ ക്ലീനേഷൻ നടത്തി വെള്ളം ശുദ്ധീകരിക്കുന്നുണ്ട്. പൊതുജനങ്ങളിൽ വ്യക്തിശുചിത്വത്തെക്കുറിച്ചും ആഹാര പാനീയങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നുണ്ട്. പ്രദേശങ്ങളിലെ കച്ചവട ഭക്ഷണ സ്ഥാപനങ്ങളിൽ ആരോഗ്യ വിഭാഗം അടിയന്തര പരിശോധന നടത്തി പഴകിയ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. വയറിളക്ക രോഗങ്ങളുടെ പ്രധാന പ്രശ്നം നിർജ്ജലീകരണമാണ്. ഇത് തടയാനായിട്ട് ധാരാളം തിളപ്പിച്ചാറ്റിയ വെള്ളമോ ORS ലായനിയോ കുടിക്കേണ്ടതുണ്ട്. ORS എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും സൗജന്യമായിട്ട് ലഭ്യമാണ്. വയറിളക്ക രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഷിഗെല്ല അണുബാധ കൂടുതൽ കണ്ടുവരുന്നത്. ഇതിന്റെ ലക്ഷണങ്ങളെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ മോഹൻദാസ് നായർ.
3: മഴക്കാലം ആരംഭിച്ചതോടുകൂടി കേരളത്തിൽ വയറിളക്ക രോഗങ്ങളും കൂടുതലായി റിപ്പോർട്ട് ചെയ്തു വരികയാണ്. എല്ലാ വർഷവും വയറിളക്ക രോഗങ്ങളിലുള്ള ഒരു വർധനവ് ഈ ഒരു സമയത്ത് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ തടയാനുള്ള മുൻകരുതലുകൾ എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്. വയറിളക്ക രോഗങ്ങൾ പ്രധാനമായും വാട്ടറി ഡയറിയ, അതായത് വെള്ളം പോലെ മലം പോകുന്ന രോഗം, അക്യൂട്ട് ഡിസെൻട്രി അഥവാ മലത്തിന്റെ കൂടെ രക്തം കൂടെ കലർന്നു പോകുന്ന രോഗം, ഇങ്ങനെ രണ്ട് തരത്തിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. വാട്ടറി ഡയറിയ കൂടുതലായും വൈറസുകൾ മൂലവും ഡിസെൻട്രി പ്രധാനമായും ബാക്ടീരിയ മൂലവുമാണ് ഉണ്ടാകുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ബാക്ടീരിയയാണ് ഷിഗെല്ല. ഷിഗെല്ല മൂലമുള്ള വയറിളക്കം കൂടുതലും അതിന്റെ കൂടെ പനിയും ശരീരവേദനയും ക്ഷീണവും ഒക്കെ ഉണ്ടാകാറുണ്ട്. പ്രധാന ലക്ഷണങ്ങൾ അമിതമായ ദാഹം, മൂത്രത്തിന്റെ അളവ് കുറഞ്ഞു പോവുക, കണ്ണുകൾ കുഴിഞ്ഞു പോവുക, ചെറിയ കുട്ടികളുടെ പതപ്പ് താഴ്ന്നു പോവുക മുതലായവയാണ്. ഗുരുതരമായ നിർജ്ജലീകരണത്തിൽ പലപ്പോഴും കുഞ്ഞിന്റെ ബോധം നഷ്ടപ്പെടുകയോ വെള്ളം കുടിക്കാൻ കഴിയാതാവുകയോ ഒക്കെ ചെയ്യാം. ഈ ഒരു അവസ്ഥയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ശരിയായ ചികിത്സ ഉറപ്പുവരുത്തേണ്ടതാണ്. വളരെ എളുപ്പത്തിൽ തടയാവുന്ന ഒരു രോഗമാണ് വയറിളക്ക രോഗങ്ങൾ. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒന്നാമതായി, കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പൂർണ്ണമായും തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫിൽട്ടർ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച വെള്ളമോ മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. 2, ആഹാര സാധനങ്ങൾ കഴിവതും വീട്ടിൽ തന്നെ പാകം ചെയ്തത് ഉപയോഗിക്കുക. ഉണ്ടാക്കിയ ആഹാര സാധനങ്ങൾ മൂടി വെക്കണം. ഈച്ചകളും മറ്റും ഇരിക്കാൻ അനുവദിക്കരുത്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നന്നായി സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം. അതുപോലെ ശൗചാലയത്തിൽ പോയി വന്ന യും നന്നായി സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം. കുട്ടികളുടെയും മുതിർന്നവരുടെയും നഖം വെട്ടി വൃത്തിയായി സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രം നൽകുന്നത് വയറിളക്കം തടയാൻ സഹായിക്കും. വയറിളക്ക രോഗങ്ങൾ കൊണ്ട് പ്രധാനമായി ഉണ്ടാകുന്ന പ്രശ്നം നിർജ്ജലീകരണമാണ്. അതുകൊണ്ട് തന്നെ വയറിളക്കമുള്ള ഒരു വ്യക്തിക്ക് സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തുടർന്ന് കഴിക്കാവുന്നതാണ്. അതോടൊപ്പം കൂടുതലായി വെള്ളം കുടിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ലവണങ്ങൾ അടങ്ങിയ വെള്ളം, ഉപ്പിട്ട കഞ്ഞി വെള്ളമോ മോരും വെള്ളമോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. വയറിളക്കം ഉണ്ടായാൽ ORSഉം ഉപയോഗിക്കേണ്ടതുണ്ട്. ഷിഗെല്ല പോലെയുള്ള രോഗങ്ങളിൽ ആന്റിബയോട്ടിക്കുകളും ആവശ്യമുണ്ട്. എങ്കിലും സ്വന്തമായി ആന്റിബയോട്ടിക് മരുന്നുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ. കൂടാതെ സിങ്ക് പോലെയുള്ള മരുന്നുകളും വയറിളക്ക രോഗങ്ങളിൽ

0: ഉപയോഗിക്കാറുണ്ട്. സാധാരണ രീതിയിൽ എളുപ്പം ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു രോഗമാണ് ഷിഗെല്ല മൂലമുള്ള വയറിളക്കം. വളരെ അപൂർവമായി വളരെ ഗുരുതരമായ ചില സങ്കീർണതകൾ ഈ രോഗത്തിൽ കാണാറുണ്ട്. പ്രത്യേകിച്ചും തലച്ചോറിനെ ബാധിക്കുന്ന ഷിഗെല്ല എൻസെഫലോപ്പതി അപസ്മാരം അബോധാവസ്ഥ പോലെയുള്ള ലക്ഷണങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം ഇത്തരം രോഗങ്ങൾ തടയുക എന്നതാണ്. അതിനുവേണ്ടി ഈ സമയത്ത് എല്ലാവർക്കും ഒന്നിച്ച് യത്നിക്കാം.
1: കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഫുഡ് സേഫ്റ്റി വിഭാഗവും കർശന പരിശോധനയാണ് നടത്തുന്നത്. ബേപ്പൂർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷംസിയ ശ്രദ്ധയോട്.
2: സമകാലികമായി

0: തലക്കല്ല് തൂര് പഞ്ചായത്തിലുള്ള 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് മരണം സംഭവിച്ചു എന്നുള്ളത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ആരോഗ്യമന്ത്രി വളരെ കർശന നിർദ്ദേശമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നൽകിയിട്ടുള്ളത്. ഡെയിലി തന്നെ ഈ ഷിഗെല്ല സംബന്ധിച്ച ഒരു സ്ക്വാഡ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ടീ ഷോപ്സ്, കൂൾ ബാർ, ജ്യൂസ് ഷോപ്സ്, അങ്ങനെ കാറ്റഗറിയിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളിലും കർശനമായ പരിശോധനയും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നോക്കുന്നതിനും അതുപോലെ തന്നെ അവിടെ ഉള്ള എല്ലാ വർക്കേഴ്സിനും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലെങ്കിൽ കർശനമായ നടപടിയെടുക്കുന്നതിനും അതുപോലെ തന്നെ വെള്ളം പരിശോധന റിപ്പോർട്ട് എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനും വെള്ളം പരിശോധന റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നമുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് അഗെയിൻസ്റ്റ് കർശനമായ നടപടിയെടുക്കുന്നതിനും അതുപോലെ തന്നെ വെള്ളം ട്രീറ്റ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നതിനും അതുപോലെ തന്നെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്കുകൾ കൃത്യമായ ഇടവേളകളിൽ ക്ലീൻ ചെയ്യുന്നുണ്ടെന്നും ക്ലീൻ ചെയ്യാതെയാണ് അത്തരം ടാങ്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനഗെയിൻസ്റ്റ് നടപടിയെടുക്കാനുമൊക്കെ വളരെ കൃത്യമായി തന്നെ വിവരിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: മഴക്കാലം ശക്തമാവുകയാണ്. ഒപ്പം രോഗങ്ങളും പിടിമുറുക്കാനുള്ള സാധ്യതയും ഏറുന്നു. രോഗം വന്ന് ചികിത്സിക്കുന്നതിലും നല്ലത് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നത് തന്നെയാണ്. ഇനി രോഗം പിടിപെട്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ച് മറ്റൊരാളിലേക്ക് രോഗം പടരാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: जुड़े हर पल चंदन का एहसास।
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് റാംമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, രാംമോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
4: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
3: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
6: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

0: വളരെ കരുണരസപ്രദമായ രാഗമാണ് മുഖാരി. രൈമൻ തമ്പിയുടെ
1: അടിമലരിണ തന്നേ
0: വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃതിയാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് മുഖാരി രാഗം അടിസ്ഥാനപ്പെടുത്തി മാത്രം ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ്. മുഖാരി രാഗം അടിസ്ഥാനപ്പെടുത്തി എന്ന് പ്രത്യേകം ഊന്നി പറയാൻ കാര്യം, ശുദ്ധമായിട്ടും ഇത് മുഖാരി രാഗമല്ല. ന്യൂ ജനറേഷൻ മ്യൂസിക് കമ്പോസേഴ്സിൽ ശ്രദ്ധേയനായ ഒരാളാണ് ശ്രീ എം ജയചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകളിൽ ഒരെണ്ണമായിരുന്നു പുണ്യം.
1: തണ്ണീർ പന്തലിലെ താന്തമുകിലേ
0: ആദ്യത്തെ വരി ഏതാണ്ട് മുഖാരി തന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ വരിയായപ്പോൾ അല്പം ഹുസൈനി അദ്ദേഹം ഇതിലിങ്ങനെ മിക്സ് ചെയ്യുകയാണ് ചെയ്തത്.

രണ്ട് ദൈവതം ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ താളം. തക്ക തക്കിട്ട തക്ക തക്കിട്ട, താളം ഖണ്ഡചാപ്പ്.

0: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത് സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി. സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
5: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
0: പനിനീർ പൂക്കൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം തീർത്തും അവാച്യമായൊരനുഭൂതിയാണ് നമുക്ക് നൽകുന്നത്. ഒരു ബഹുഭാഷാ ചിത്രമാണെങ്കിലും മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ മലയാളിത്തം നിറഞ്ഞ വരികൾ ശ്രദ്ധേയം. പാശ്ചാത്യ സംഗീതത്തെ നാടൻ സംഗീതവുമായി സമന്വയിപ്പിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയാണ് ഇതിൽ തുടക്കം മുതലേ നമുക്ക് കേൾക്കാനാകുന്നത്. പാടും പുതുരാഗങ്ങൾ, ഒളിതൂകും ശുഭകാലങ്ങൾ, ലാവണ്യമേറ്റും ശുഭകാലങ്ങൾ. 1981 ഈ ചിത്രം കണ്ടവർക്ക് തോന്നിയതും ഇങ്ങനെയൊക്കെയാവണം. പാടിയത് യേശുദാസും ജാനകിയും സംഘവും.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയ നീല സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പുറം കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: നടക്കാൻ പോവല്ലേ കൊടുകുടി എടുത്തോ മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ
5: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും
6: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ
7: ബാങ്ക് ക്യാഷ് ബാക്ക് മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും
8: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ സമർപ്പിക്കുന്നത്
9: എച്ച് എൻ കെ യൂറോളജി സെന്റർ
10: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ 8592944444
11: ഇതെല്ലാം ഉണ്ണിച്ചക്കൻ സാറിനോട് ഞാൻ പറഞ്ഞതാണ് ഉവ് ഒരു രാത്രിയും പകലും പഴയ ഫയലുകൾ കൂട്ടിയിട്ട ശ്വാസം പോലും കിട്ടാത്ത മുറിയിൽ ചെലവഴിച്ച് ഉണ്ണിച്ചക്കൻ ആ പരാതി കണ്ടെടുത്തിരുന്നു എന്നിട്ടെന്താണ് ഉണ്ടായെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല ബെഞ്ചമിൻ തുറന്ന് സമ്മതിച്ചു പിറ്റേന്ന് തന്നെ സാറ് കാഞ്ഞിരപ്പള്ളിക്ക് പോകുമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല കറുപ്പൻ പറഞ്ഞു ഉണ്ണിച്ചക്കൻ സാർ അവിടെ നിന്ന് മടങ്ങി വന്നിട്ടില്ലെന്നാണോ പറയണത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ണിച്ചക്കൻ സാറിനെ തീർത്ത് കളഞ്ഞിട്ടുണ്ടാകുമോ സാറേ ആവേശം നിയന്ത്രിക്കാതെ പറഞ്ഞുപോയ ഒറ്റക്കമ്പനെ ബെഞ്ചമിൻ രൂക്ഷമായി നോക്കി ഉണ്ണിച്ചക്കൻ പിന്നിട്ട നാൾ വഴികളിലൂടെ മനസ്സുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന കറുപ്പൻ ആ വിനിമയം ശ്രദ്ധിക്കാതെ പറഞ്ഞു അത് കഴിഞ്ഞിട്ടല്ലേ സാറും പോലീസുകാരും കൂടി കാപ്പിരിത്തറ തുറന്നതും കുഞ്ഞുമാക്കോതയുടെ തലയില്ലാത്ത അസ്ഥികൂടം കണ്ടുപിടിച്ചതും നീണ്ട യാത്ര കഴിഞ്ഞ ക്ഷീണത്തിൽ ഉണ്ണിച്ചക്കൻ ബെഞ്ചമിന്റെ അരികിൽ വന്ന് ഒന്നും മിണ്ടാതെ കൈത്തലത്തിൽ പിടിച്ച് നെഞ്ചിൽ ചേർക്കാൻ ശ്രമിച്ചു ആ പ്രവൃത്തിയിലെ നാടകീയതയെക്കുറിച്ച് അപ്പോഴാണ് അയാൾ ഓർത്തത് എന്നിട്ടാണ് അയാൾ ഇത്രയും പെട്ടെന്ന് പാണ്ഡ്യാലക്കലെ കാപ്പിരിത്തറ കുത്തിപ്പൊളിക്കണമെന്നാവശ്യപ്പെട്ടത് ഉറപ്പൊന്നും പറയാതിരുന്നതുകൊണ്ടാകും ബെഞ്ചമിനത് അനുസരിക്കാൻ പോകുന്നില്ലെന്ന ഉറച്ച ബോധ്യത്തോടെയാണ് അയാൾ മടങ്ങിയത് അന്വേഷിക്കുന്ന കേസുമായി ഒരു ബന്ധവുമില്ലാത്ത ആ കാപ്പിരിത്തറ കുത്തിത്തുറക്കാൻ അന്നെന്തുകൊണ്ടാണ് തോന്നിയതെന്ന് ബെഞ്ചമിൻ ഇപ്പോഴും ഒരു പിടിയുമില്ല യുക്തി കൊണ്ട് വിവരിക്കാനാകാത്ത എന്തു പ്രചോദനമാണതിന്റെ പിന്നിലുണ്ടായിരുന്നത് എന്തിനോ വേണ്ടി വ്യാകുലപ്പെടുന്ന ആ കീഴാള പോലീസുകാരനോട് തോന്നിയ അനുകമ്പയാകുമോ

0: ചിലപ്പോൾ അതുകൊണ്ടു തന്നെയാകും ബെഞ്ചമിൻ അയാളെ രാത്രിക്ക് രാത്രി വിളിപ്പിച്ചതും തുറന്ന കാപ്പിരിത്തറയിലെ കണ്ടെത്തലുകൾ കാണിച്ചുകൊടുത്തതും. ആലോചിക്കുമ്പോൾ അതിശയം തോന്നുകയാണ്. തലയില്ലാത്ത ആ അസ്ഥികൂടം കണ്ട് ഉണ്ണിച്ചക്കന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയാളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കേസ് തെളിയിച്ചതിന് ഇത്രയ്ക്ക് വികാരാധീനനായതെന്തിനാണെന്ന് എത്രയാലോചിച്ചിട്ടും പിടികിട്ടിയില്ല. ഉണ്ണിച്ചക്കൻ കുഞ്ഞുമാക്കൗതയുടെ മകനോ മറ്റോ ആയിരിക്കുമോ? അങ്ങനെ സംഭവിക്കാനിടയുണ്ടോ? കുഞ്ഞുമാക്കോതയുടെ ഭാര്യയും മക്കളും എവിടേക്കാണ് പോയതെന്നറിയാമോ?
1: അയാക്കട അനിയത്തി മോനും പറയണത് ശരിയാണേൽ, അവര് കാഞ്ഞിരപ്പള്ളിയിലാട്ടാണ് പോയേക്കണത്.
0: കാഞ്ഞിരപ്പള്ളിയല്ലേ സാറേ നമ്മുടെ അവരാജൻ സാറിന്റെ സ്ഥലവും? ഒറ്റക്കൊമ്പൻ ആവേശം നിയന്ത്രിക്കാനാകാതെ ചോദിച്ചു. പിന്നെ അബദ്ധമായോ എന്ന മട്ട് ബെഞ്ചമിനെ നോക്കി. ബെഞ്ചമിൻ ആലോചനയിലായിരുന്നു.
1: എല്ലാവരും ശരിക്കും അനുഭവിച്ചു സാറേ. അച്ചമ്പിച്ചാകാതെ വായു വലിച്ചു കിടന്ന് നരകിച്ച പോലെ അവരാച്ചനും കിടക്കുന്നുണ്ടെന്നാ കേട്ടത്.
0: അവരാച്ചൻ സാറ് മിനിഞ്ഞാന്ന് ചത്ത്. ഒറ്റക്കൊമ്പനത് പറഞ്ഞപ്പോ കറുപ്പന്റെ മുഖം വേദന കൊണ്ടെന്ന പോലെ കോടി.
1: വേണ്ടായിരുന്നു, അങ്ങനെ ചാകണ്ടായിരുന്നു.
0: കറുപ്പൻ ആയാസത്തോടെ ഇരുവരെയും നോക്കി. പിന്നെ മനസ്സിലുള്ളത് മുഴുവനായും പറഞ്ഞു.
1: നിങ്ങളുടെ ബൈബിളിൽ പറയണ പോലെ പാപത്തിന്റെ ശമ്പളം മരണമൊന്നുമല്ല സാറേ, ജീവിതമാണ്. നരകിച്ച് നരകിച്ച് ജീവിതോണാ മരണോണാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത ആ പോക്കണ്ടല്ല, അത് ഇന്ന് അവരാച്ചനിപ്പൊ രക്ഷപ്പെട്ട്.
0: കറുപ്പന്റെ മുഖമാകെ കോച്ചി വലിഞ്ഞതുപോലെയായി. ആളിക്കത്തുന്ന ചത്താലും തീരാത്ത പക ഇപ്പോഴും അയാൾ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് തീർച്ചയാണ്. പിന്നെ ആലോചനയോടെ കറുപ്പൻ പറഞ്ഞു.
1: ചാകുന്നതിന് മുമ്പ് ഉണ്ണിച്ചക്കൻ സാർ അവരാച്ചനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ല കാപ്പിരിത്തറ പൊളിക്കാൻ സാറിനാട് പറഞ്ഞത്.
0: ബെഞ്ചമിനും അത് ശരിയാണെന്ന് തോന്നി.
2: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
5: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
4: അതിപ്പോ ചേവായൂർ എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെയിൽ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
6: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
8: FM പ്രധാന വാർത്തകൾ. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യാ മേഖലയിലെ 3 ദിവസത്തെ സോൺ 2 സമ്മേളനത്തിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കം. ഹരിയാന നിയമസഭ സംഘടിപ്പിക്കുന്ന സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉദ്ഘാടനം ചെയ്യും. ഗാർഹിക LPG സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം ഉറപ്പിക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കൊല്ലം ചവറയിൽ അനധികൃതമായി താമസിക്കുകയായിരുന്ന ബംഗ്ലാദേശ് സ്വദേശികളായ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ധാക്കയിലെ ബഗർഹട്ട് സ്വദേശികളായ മെലൻ ഖാൻ, ഭാര്യ മുഗൾ ഖണ്ടാൽ എന്നിവരെയാണ് അറസ്റ്റിലായത്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ. സിറ്റി പോലീസ് കമ്മീഷണർ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരവും ഇന്നാണ്. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.
9: ഹ്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ

0: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ
0: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
3: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
4: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
4: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ,
3: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്,
4: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
5: മഴ ചാഞ്ഞും ചരിഞ്ഞും നൂലെന്ന പോലെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മഴത്തുള്ളികൾ ഒരു കാഴ്ച മാത്രമല്ല, ഒരു അനുഭവമാണ് ഇത്. ശരീരത്തെ തഴുകുന്ന തണുപ്പ് പോലെ തന്നെ മനസ്സിനെയും തൊട്ടുണർത്തുന്ന ഒരു കുളിർമഴ. ഇന്നലെ പെയ്ത മഴയുടെ ഓർമ്മകൾ, ഇന്ന് പെയ്യുന്ന മഴയുടെ സംഗീതം, നാളെ പെയ്തേക്കാവുന്ന മഴയെ കാത്തിരിക്കുന്ന മനസ്സ്, ഇതെല്ലാം ചേർന്നൊരു നനുത്ത പ്രണയമാണ് മഴ. ഇപ്പോൾ ഈ മഴ മനസ്സിനൊപ്പം കേൾക്കാം ഒരു മനോഹര ഗാനം. മഴ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജയകുമാർ എഴുതിയ ഗാനം, രവീന്ദ്ര സംഗീതത്തിൽ പെയ്തിറങ്ങിയ അമൃതവർഷിണി രാഗത്തിലുള്ള ഈ മഴഗാനത്തിന് യേശുദാസിന്റെയും ചിത്രയുടെയും ശബ്ദം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. മഴയെന്ന അത്ഭുതത്തെ കാഴ്ചകളിലൂടെ മാത്രമല്ല കേൾവിയിലൂടെയും അനുഭവപ്പെടുത്തുന്ന മനോഹര ഗാനമാണ് ഇനി. മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിനായി യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്നപ്പോൾ ശബ്ദസൗന്ദര്യം നൽകിയിരിക്കുന്നത് യേശുദാസും സുജാതയും.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഷാലിമ അരുൺ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: ഇനി മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
5: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. Good morning, I'm Anuja Kumar. The headlines. West Bengal set to become the 36th state and union territory to implement Ayushman Bharat Pradhan Mantri Jan Arogya Yojana. National Testing Agency releases exam city intimation slip for NEET UG 2026 re-examination scheduled to be held on 21st of June. Lok Sabha Speaker Om Birla to inaugurate Commonwealth Parliamentary Association India Region Zone 2 conference in Chandigarh today. New Delhi says Indonesia is a key pillar of India's Act East policy. Iran fires waves of missiles at Israel for first time since April ceasefire. And in tennis, Germany's Alexander Zverev secures his maiden Grand Slam title with 5-set victory over Italy's Flavio Cobolli in French Open final. And now the news in detail. West Bengal is set to become the 36th state and union territory to implement Ayushman Bharat Pradhan Mantri Jan Arogya Yojana, or Ayushman Bharat PMJ, which is the world's largest publicly funded health assurance scheme. National Health Authority and the Government of West Bengal will sign a memorandum of understanding today for the implementation of Ayushman Bharat PMJ in the state. Our correspondent has filed this report.
6: Today in Delhi, a memorandum of understanding will be signed with the central government's National Health Authority to this effect in presence of Chief Minister Shubhendu Adhikari and Union Health Minister JP Nadda. With today's move signing, West Bengal will become the last state to join the Ayushman Bharat Pradhan Mantri Jan Arogya Yojana among 36 states and union territories. Although the central government launched the Ayushman Bharat project in 2018, the Trinamool Congress government did not implement it in the state. During the election campaigning, the BJP had promised that after coming to power, the people of the state would receive the benefits of this scheme. After taking oath as Chief Minister, Shubhendu Adhikari announced that the 6 crore people who were receiving benefits under the state's Shastho Shati project would now be brought under the central Ayushman Bharat scheme. In addition, new applications

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: കലാപ്രദർശനങ്ങൾ കോഴിക്കോട്ടുകാർക്ക് പുതുമയുള്ള കാര്യമല്ല. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലും മറ്റുമായി ഒരു ചിത്ര പ്രദർശനമെങ്കിലും കാണാത്തവർ ചുരുക്കമായിരിക്കും. കോഴിക്കോട് ശില്പങ്ങളുടെയും നഗരമാണ്. ഒരു ശില്പ പ്രദർശനത്തിനും കൂടി വേദിയൊരുങ്ങുകയാണ് നഗരത്തിൽ. ഗുജറാത്തി സ്ട്രീറ്റിലുള്ള ആത്മ ആർട്ട് ഗാലറിയും വരഗ്രീൻ ആർട്ട് കമ്മ്യൂണും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദ സൗണ്ട് ഓഫ് സൈലൻസ് എന്ന ശില്പ പ്രദർശനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ആർട്ട് കഫേയിൽ. ഇന്ത്യയിലും വിദേശത്തും ഒട്ടനവധി ചിത്രശില്പ പ്രദർശനങ്ങൾ നടത്തി ഖ്യാതി നേടിയ ജോൺസ് മാത്യുവിന്റെയും കേരള ലളിതകലാ അക്കാദമി അവാർഡടക്കം നിരവധി അംഗീകാരങ്ങൾ നേടിയ ശില്പി വി കെ രാജന്റെയും സൃഷ്ടികളാണ് പ്രദർശനത്തിലുള്ളത്. കേരളത്തിലെ പ്രമുഖ ശില്പികളിൽ ഒരാളാണ് വി കെ രാജൻ. കോഴിക്കോട് ബീച്ചിലെ റിഥമിക് സൈലൻസ് എന്ന കൂറ്റൻ കരിങ്കൽ ശില്പം അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. കല്ല്, ഗ്രാനൈറ്റ്, മരം, വെങ്കലം എന്നിവയിൽ അദ്ദേഹം തീർത്ത ശില്പങ്ങൾ ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമാണ്.
4: ഇവിടെ ഈ അബ്മയിൽ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളിൽ ഞാനും ജോൺസണുമാണ് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. 17 വർക്ക് എൻ്റെയും 15 വർക്ക് ജോൺസന്റെയുമാണ്. ടോട്ടലി 32 വർക്ക്. ഇതിൽ ഗ്രാനൈറ്റും

0: വുഡും സ്റ്റീലും ബ്രാസും ഉപയോഗിച്ചിട്ടുണ്ട്. പല സമയത്തും ചെയ്ത വർക്കിലാണ്. 2000 ചെയ്ത വർക്കുണ്ട്, 2023-24 ചെയ്ത വർക്കലുമുണ്ട്. അങ്ങനെ മിക്സ്ഡ് ആയുള്ളൊരു ഒരു എക്സിബിഷൻ നടത്തിയത്. ഞങ്ങളങ്ങനെ എക്സിബിഷൻ നടത്തുന്ന പ്ലാനിൽ ചെയ്തല്ലതെന്ന്. വർക്ക് എന്ന് പറഞ്ഞതൊരു നാച്ചുറൽ പ്രോസസ്. രാവിലെ എഴുന്നേൽക്കുക, കുറേ നേരം വർക്ക് ചെയ്യുക, പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെ ഒരു രീതിയാണ് ശരിക്കത്. അപ്പോൾ എക്സിബിഷൻ വന്നപ്പോൾ നമ്മുടെ ആ വർക്കുകളൊക്കെ ക്രോഡീകരിച്ച് എക്സിബിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് വെർഷൻ ചെയ്യുന്നത് തുഞ്ചമ്പറമ്പിൽ ക്യാമ്പുണ്ടായിരുന്നു. ആ ക്യാമ്പിന് വന്നപ്പോൾ ഞാൻ വളരെ ശൂന്യമായിട്ടാണ് വരുന്നത്. അവിടെ വന്നപ്പോൾ പല ഭാഗത്തു നിന്ന് മരത്തിൽ ചങ്ങല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചങ്ങലയുടെ ഉള്ളിൽ ഒരു റിംഗ് ഉണ്ടാക്കിയാൽ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഒരു ഡ്രോയിങ് ചെയ്തിട്ടാണ്, വുഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ വുഡിലൊരു വർക്ക് ചെയ്യുന്നത് 2006-07 മറ്റാന്ന് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു, ഇനിയിപ്പം നമുക്ക് വേറൊരു വർക്ക് കൊണ്ട് ഉണ്ടാക്കിക്കലാം എന്ന് വിചാരിച്ചിട്ട് ചുമരിൽ വയ്ക്കുന്നത്. വന്നത് ഇങ്ങനെ വെർട്ടിക്കലാണ്. അപ്പോൾ അതിൽ പ്ലസ്സും മൈനസും ഉണ്ട്. ഈ അതിനിടയ്ക്കാണ് നമ്മുടെ സീറോ എന്ന് പറയുന്നത്. സീറോ നമ്മളെ സംബന്ധിച്ച് സബ്സ്റ്റൻസാണ് ശരിക്കും. അതും ഒരു ഒരു ബിംബമോ അല്ലെങ്കിൽ ഒരു പദാർത്ഥമോ ആണ്. പ്ലസ് പോലെ തന്നെ മൈനസ് പോലെ തന്നെ. അതുകൊണ്ടാണ് അങ്ങനെ സീറോ എന്നുള്ള വർക്ക് ചെയ്യാനുള്ള കാര്യം. പല ശില്പനാരത്തിൽ ഞാൻ മുമ്പ് ഒരുക്കി ചെയ്തിട്ടുണ്ട്, സ്പൈറലിംഗ് സൈലൻസ് എന്നുള്ള വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ബീച്ചിലാണ് വർക്ക് വയ്ക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വലിയ സാധനം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇത് ഈ റിതമിക് സൈലൻസ് എന്നുള്ളൊരു വർക്ക് തുടങ്ങിയത്. അതാണ് ബീച്ചിലിരിക്കുന്ന ഒരു വലിയ വർക്ക് എന്ന് പറയുന്നത്. ഏറ്റവും ഹൈറ്റ് കൂടിയൊരു വർക്ക്, ഒരു ചലനാത്മകമായിട്ടുള്ളൊരു ഒരു മൊമെന്റ്. എന്നെ കടലിൽ നിന്ന് ചലിക്കുന്നതാണ്, ഇതും ഒരു ചലനത്തിന്റെ ഭാഗമായിട്ട് എടുത്ത്. ഇതും ഒരു ചലനമാണ്. ഞാൻ പഠിക്കുന്ന സമയമൊക്കെ വുഡും മറ്റു മീഡിയാണ് ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരം കോളേജിൽ കുറച്ചു നേരം പഠിപ്പിക്കാൻ പോയിരുന്നു. അപ്പോൾ കുട്ടികളെ സൗത്ത് ഇന്ത്യ ടൂർ കൊണ്ടുപോയി. അപ്പോൾ അതിലാണ് ഈ സ്റ്റോൺ എനിക്ക് ഏറ്റവും അടുപ്പം തോന്നിയൊരു മീഡിയമായി തോന്നിയത്. ഞാൻ പിന്നെ തിരിച്ച് വന്ന് കല്ലിൽ കുറേശ്ശെ പണിയാൻ തുടങ്ങി. പണിയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോൺ ആലയിൽ പോയിരുന്ന് അവരെങ്ങനെയാണ് കല്ല് കൊത്തുന്നത്, എങ്ങനെയാണ് ഈ ടൂൾസ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉള്ളി കാച്ചുന്നത്, ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നെ കുറേശ്ശെ തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഗുണം കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90 സുഭാഷ് ബോസ് പാർക്കിൽ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, കലാപീഠവും കോർപ്പറേഷനും ചേർന്നുണ്ട്. അപ്പം അതിൽ ഞാൻ ഗ്രാനൈറ്റ് ചെയ്തിരുന്നു, കാവടി ഏന്തിയ. കാവടി ഏന്തിയ ശരിക്കും കാവടിയിലൊരു മനുഷ്യരൂപത്തിന് ആവശ്യമില്ല, കാവടി തന്നെ അതിന് നിലനിൽക്കുന്നൊരു എക്സിസ്റ്റൻസ് ഉണ്ട് ശരിക്കും. അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമാണ് അന്ന് ഇന്ത്യക്കാരനായിട്ട് ഗ്രാനൈറ്റ് ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഒരു ജാപ്പനീസ് സ്കൾപ്ടർ പറഞ്ഞു, അങ്ങനെ ജപ്പാനിലേക്ക് വരാൻ പറ്റുമോ, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ശരി വരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പോയപ്പോൾ എനിക്കൊരു ഗുണം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റോൺ കാർവിൻ്റെ ഒരു പ്രൊഫസറായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടായി മാറി. ഭയങ്കര കോറികളായ കോറികൾ പോവുകയും അവിടുത്തെ ഗ്രാനൈറ്റ് സ്കൾപ്ടേഴ്സിൻ്റെ സ്റ്റുഡിയോയിൽ പോവുകയും അവർ ചെയ്യുന്ന ഈ ടെക്നിക്ക്, അന്ന് നമ്മുടെ നാട്ടിൽ ഈ ഉള്ളിയും ചുറ്റിയും പിടിച്ചുള്ള ടെക്നിക്കേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ വ്യത്യസ്ത രീതിയിലെ മെഷീൻ, എയർ മെഷീൻ, ഇലക്ട്രിക് മെഷീൻ, അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നത് കാണാനും അത് മനസ്സിലാക്കാനും പറ്റി. അത് എൻ്റെ വർക്കിനൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇതിന് ഉപരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശില്പം എന്ന് പറയുന്നത് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നല്ല. സാഹിത്യവും മറ്റൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശില്പം കാണുക, അതിൻ്റെ ഫോം എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ഫോം അതിനെ നമുക്ക് തലവിടാനൊക്കെ പറ്റുന്ന ഇതാണ്. ബ്രാങ്കുഷിയുടെ ഈ ശില്പങ്ങളൊക്കെ അന്തർക്ക് പോലും തൊട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. അതിനാണ് ഫോമാണ് ശില്പത്തിൻ്റെ അടിസ്ഥാനം. അതിന് ലിറ്ററേച്ചറായിട്ടോ മറ്റോ ഒരു മീഡിയയായിട്ടോ ഒരു ബന്ധവുമില്ല, ഒരു കലാരൂപങ്ങളായിട്ട് ബന്ധവുമില്ല. അത് ഫോമിൽ തന്നെയാണ് ശില്പം നിലനിൽക്കുന്നത്.
1: ജോൺസ് മാത്യു. ശില്പം, ചിത്രകല, ഡിസൈൻ തുടങ്ങിയ മേഖലകളിൽ സജീവമായ അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി പ്രദർശനങ്ങളിൽ ഭാഗമായിട്ടുണ്ട്. അധ്യാപകനും എഴുത്തുകാരനും കൂടിയായ ജോൺസ് മാത്യു ഇപ്പോൾ ഇന്ത്യയും ഗ്രീസും കേന്ദ്രമാക്കി കലാപ്രവർത്തനങ്ങൾ തുടരുന്നു.
2: സൗണ്ട് ഓഫ് സൈലൻസിലേക്ക് എത്താൻ കാരണം, ഞാൻ ശില്പം ഗ്രാനൈറ്റിൽ ചെയ്യുന്ന സമയത്ത് പൊതുവെ ഏർലി മോർണിംഗ് ആണ്, ഒരു 6-6.5 അല്ലെങ്കിൽ 7 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു സൈലൻസ് ഉണ്ട് ആ സമയത്ത്. ആ സൈലൻസിൽ ഞാൻ ഉളിയും കരിങ്കല്ലും ആയിട്ടുള്ള താളാത്മകമായിട്ടുള്ള ഈ കൊത്തൽ തുടങ്ങുമ്പോൾ അതൊരു മ്യൂസിക്കലായിട്ടാണ് എനിക്ക് തോന്നാറ്. എനിക്ക് ആ മ്യൂസിക്കലായിട്ട് ആർക്കും കൊത്താം, ആഞ്ഞ് വീശി അടിക്കുന്നതിൻ്റെ പകരം താളാത്മകമായിട്ടും മുട്ടാം. അപ്പോൾ അതൊരു മ്യൂസിക്കായിട്ട് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി. അതാണ് എൻ്റെ ഈ ടൈറ്റിലേക്ക് വരാനുള്ള പ്രധാന കാരണം. പിന്നെ ശില്പം ചെയ്യുക എന്ന് പറയുന്നത് ആ പ്രോസസ്സ് ഒറ്റയ്ക്ക് ചെയ്യേണ്ട പ്രോസസ്സാണ്. ചിത്രം വരയ്ക്കുന്ന പോലെ തന്നെ ഒരാൾ ചെയ്യേണ്ട പ്രോസസ്സാണ്. അതിലൊരു ഏകാന്തതയുണ്ട്, ദേർ ഇസ് എ ലോൺലിനെസ്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്

0: സൗണ്ട് ഓഫ് സൈലൻസ് വന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം. എക്സിബിഷനെ കുറിച്ചുള്ള ആലോചന ഉള്ളത് 2016 രാജേട്ടിൻ്റെ മേൽനോട്ടത്തിൽ ഞാനും ഹോച്ചിമിനും ജോസഫും വർഗീസും ഒരുമിച്ച് മൂവാറ്റുപുഴയിലുള്ള നമ്മുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൻ്റെ ഗാർഡനിൽ വേണ്ടിയിട്ട് ഒരുപാട് ശില്പങ്ങൾ ചെയ്യുന്നുണ്ട്, കരിങ്കൽ ശില്പം. അതിന് മുൻപും ചെയ്തിട്ടുണ്ട്, ഖസാക്കിൻ്റെ ഇതിഹാസം പാലക്കാട് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് ശില്പനഗരത്തിൽ ഭാഗഭാക്കായിട്ടുണ്ട്, വയനാട്ടിലെ ഒരു ബിൽഡിംഗ് സുഹൃത്തിൻ്റെ പറമ്പിൽ ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റിൽ. അപ്പോൾ ഈ ഗ്രാനൈറ്റ് എന്നുള്ള മീഡിയം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ താല്പര്യത്തോട് കണ്ടിരുന്നു. അതിനുശേഷം വേറെ കമ്മീഷൻ വർക്കുകളൊന്നും വരാത്തൊരവസ്ഥയിൽ 2016 ഈ റിസോർട്ടിൻ്റെ വർക്കിൻ്റെ ഇടയ്ക്ക് ഞാനാണോ പറയുന്നത് രാജേട്ടനാണോ പറയുന്നത് അറിയില്ല, നമുക്ക് ഒരുമിച്ച് 4 ഒരുമിച്ച് ഒരു ശില്പങ്ങളുടെ മാത്രം എക്സിബിഷൻ ചെയ്യണം ഗ്രാനൈറ്റിൽ. എല്ലാവരും സമ്മതിക്കുന്നു, ഓക്കെ ഓക്കെ പറയുന്നു. വർഷങ്ങൾ കടന്നു പോകുന്നു, ഞാൻ വർക്ക് ചെയ്യുന്നു, രാജേട്ടൻ വർക്ക് ചെയ്യുന്നു, മറ്റു രണ്ടുപേരുടെ കയ്യിലും വർക്ക് ഉണ്ടാവുന്നില്ല. ഈ 2016 മുതൽ ഈ വർഷം വരെ നിരന്തരമായിട്ട് വർക്ക് ചെയ്ത ഒരു വർക്കാണ് ഇവിടെ താഴെ വെച്ചിരിക്കുന്ന ബ്ലൈൻഡ് ബുദ്ധ സ്മൈലിംഗ് എന്ന് പറയുന്നത്. വളരെ കെയർഫുള്ളായിട്ടാണ് ഒരു ഫേസ് കൊത്തിയെടുക്കേണ്ടത്, കാരണം അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ ആ ക്യാരക്ടർ മാറും, ബുദ്ധനല്ലാതെ വേറെ ആളായി മാറും. ആ കല്ലെടുത്ത് മാറ്റി വെച്ച് വേറെ കല്ല് തുടങ്ങണം. അപ്പോൾ വളരെ ക്ഷമയോടുകൂടി സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വർഷമെടുത്തത്. അതിനിടയ്ക്ക് മറ്റ് പല ശില്പങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു ശില്പം മാത്രമെല്ലാം ചെയ്യുക, ഒന്ന് തുടങ്ങി വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് മാറ്റി വേറൊരു ശില്പം തുടങ്ങുന്നു, അതും കുറച്ച് നേരം നിർത്തി, കുറച്ച് കാലം നിർത്തിയിട്ട് വീണ്ടും വേറൊന്ന് തുടങ്ങും, പിന്നീട് തിരിച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് ബുദ്ധൻ്റെ വർക്കിലേക്ക് തന്നെ വരും, തിരിച്ച് മറ്റുള്ള വർക്കുകളിലേക്കും പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. ശില്പങ്ങളുടെ പ്രദർശനം കാണാത്തതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിലുള്ള അധ്വാനമാണ്. ഒന്ന്, ശില്പം നിർമ്മിക്കണം, ശില്പം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് വളരെ സ്ലോ ആണ്. രണ്ടാമത്, ശില്പം ചെയ്യണമെങ്കിൽ പണം വേണം. ഒരു കല്ല് വീട്ടിലെത്തിക്കാൻ എന്ത് തുടങ്ങുന്നു? ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങുന്നു. പിന്നീട് അതിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടൂൾസ് വേണം. ഉളിയും ചുറ്റികയും മാത്രം ഉണ്ടായാൽ ഇന്നത്തെ കാലത്ത് നടക്കും, പക്ഷെ ഒരുപാട് വർഷങ്ങളെടുക്കും. ദീർഘകാലം എടുത്തിട്ടാണ് പലതും ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ. ഇന്നിപ്പോൾ മെഷീനറീസ് വേണം, കട്ടിങ് മെഷീൻസ് വേണം, പിന്നെ ഗ്രൈൻഡിങ് മെഷീൻസ് വേണം, പോളിഷിംഗ് മെഷീൻസ് വേണം, പോളിഷിംഗ് പാഡ് വേണം, പുറമേ ഡൈ ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. ഇതിനൊക്കെ വ്യത്യസ്ത വ്യത്യസ്ത ബിറ്റുകൾ വാങ്ങണം, ഇലക്ട്രിസിറ്റി വേണം, നമുക്ക് സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ മാസ്ക്, ഗ്ലൗസ്, സ്പെഷ്യൽ ട്രൗസർ തുടങ്ങിയുള്ള ഒരുപാട് വസ്തുക്കൾ ഇതിന് വേണം. ഇത് എഫോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം വേണം. പണമില്ലാതെ നിങ്ങൾക്ക് കല്ലിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യാം, വളരെ ചെറുതൊക്കെ ചെയ്യാം, എങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തും. എക്സിബിഷൻ്റെ അനുഭവം എന്നെ സംബന്ധിച്ച് ഐ എം വെരി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒന്ന്, കേരളത്തിൽ അല്ലെങ്കിൽ കോഴിക്കോട് ആദ്യത്തെ സ്കൾപ്ചർ എക്സിബിഷനാണ്. രണ്ടാമത്തത് 30 തുടങ്ങിയ ഈ എക്സിബിഷനിൽ ഇന്നിപ്പോൾ 6 ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഒരുപാട് പേര് വന്ന് കണ്ടു, നല്ല റെസ്പോൺസ്, സോഷ്യൽ മീഡിയയിൽ വളരെ നല്ല രീതിയിൽ നല്ല പ്രചാരം, നല്ല അഡ്വർടൈസ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. 9.2K വ്യൂവേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അത് വളരെ ദൂരത്ത് നിന്ന്, എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ട്, കോട്ടയത്ത് നിന്ന് വന്നിട്ടുണ്ട്, പാലയിൽ നിന്ന് വന്നിട്ടുണ്ട്, തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, വയനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, തലശ്ശേരിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന എന്താണ്, വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള എക്സിബിഷനാണ്. ഈ ആർട്ടിൻ്റെ കൊമേഴ്സ്യൽ സാധ്യത കേരളത്തിൽ വളരെ സ്ലോ ആണ്. നേരെ തിരിച്ച് ബോംബെ അല്ലെങ്കിൽ ഡൽഹി അല്ലെങ്കിൽ ചെന്നൈ തുടങ്ങിയ വൻ നഗരങ്ങളിൽ ആർട്ടിനെ അവർ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കല ഇഷ്ടപ്പെട്ട ഒരാൾ അദ്ദേഹം വാങ്ങിക്കൊണ്ടുപോകും വീട്ടിലേക്ക്, അദ്ദേഹം അല്ലെങ്കിൽ ഒരു കമ്പനി വാങ്ങിക്കൊണ്ടുപോകുന്നു. പക്ഷേ മറിച്ചിട്ട് ആർട്ടിന് വേറൊരു നിലനിൽപ്പ് എന്താണെന്ന് വെച്ചാൽ, ആർട്ടിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ട്, ഇതിന് റീസെയിൽ വാല്യൂ ഉണ്ട്. ഇത് പല രീതിയിലും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ക്രയവിക്രയം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് യൂറോപ്പിലുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിൽ പക്ഷെ ചില നഗരങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു കലാകാരനെ ശരിക്ക് അവന് വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും അവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമുള്ളതും. അപ്പോൾ ആർട്ട് എന്ന് പറയുന്നത് കണ്ട് ആസ്വദിച്ച് അഭിനന്ദനങ്ങൾ പറഞ്ഞ് മാത്രം തീരേണ്ടതല്ല, അത് വാങ്ങുകയും മറിച്ച് വിൽക്കാനുള്ള സാധ്യതകൾ തുറന്നു തരികയാണ് വേണ്ടത്.
1: ആത്മ ആർട്ട് ഗാലറി ക്രിയേറ്റീവ് ഡയറക്ടർ ഡോക്ടർ സൂര്യ പൊയിലിൽ.
2: ആത്മ ആർട്ട് ഗാലറി ഇപ്പോൾ ജനുവരി 20 മുതൽ പ്രവർത്തനം ആരംഭിച്ച കോഴിക്കോട് ഒരു സ്വതന്ത്ര ആർട്ട് ഗാലറിയാണ്. പക്ഷേ ഇതിനു മുൻപ് തന്നെ, അതായത് ഏകദേശം 10-12 വർഷക്കാലത്തോളമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് ഒരുപാട് ആർട്ട് വർക്കുകൾ, അതായത് കൃത്യമായിട്ട് പറഞ്ഞ ഒരുപാട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട്, ബിസിനസ്സിന് വേണ്ടിയിട്ട്, വീടുകൾക്ക് വേണ്ടിയിട്ട് ചുവരുകളും പേസുകളും ഉള്ള എല്ലായിടത്തേക്കും നമ്മൾ ആർട്ട് കൊടുക്കുകയും കച്ചവടം തന്നെ ആയി ആർട്ടിനെ കണ്ട് ആ രീതിയിൽ ഒരു ജീവിതോപാധി കലാകാരന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ കാലങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് എല്ലാവർക്കും ചിത്രങ്ങളെ പ്രദർശിപ്പിക്കാം

പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കാൻ ഒരു സ്ഥലം വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റില് അത് എത്തേണ്ടടത്ത് എത്തണം. ആർക്കിടെക്റ്റുകൾ കാണണം, ആർട്ടിന്റെ മാർക്കറ്റ് എവിടെയാണോ അവിടെ എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിക്കൂടിയാണ് ആത്മ ഇങ്ങനൊരു ആർട്ട് ഗാലറി ഇവിടെ ആരംഭിച്ചത്. കോഴിക്കോട് തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു ശില്പ പ്രദർശനം നടക്കുന്നത്. പ്രശസ്തനായിട്ടുള്ള ജോൺസ് മാത്യു, അതുപോലെ വി കെ രാജൻ എന്നിങ്ങനെയുള്ള കലാകാരന്മാരുടെ സൃഷ്ടികളാണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഒരു സ്കൾപ്ചർ എക്സിബിഷൻ കോഴിക്കോടിനെ സംബന്ധിച്ചിട്ട് പുതിയതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കോഴിക്കോട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ അന്വേഷിച്ച് ഞങ്ങളെ അടുത്തേക്ക് എത്തുന്നുണ്ട്. സ്കൾപ്ചർ എക്സിബിഷൻ ആർട്ടിസ്റ്റിന്റെ വാല്യൂ കൊണ്ടും അതേസമയം ആദ്യമായിട്ടൊരു സ്കൾപ്ചർ എക്സിബിഷൻ നടക്കുന്നു എന്നുള്ളത് കൊണ്ടൊക്കെ ആയിട്ട് ഒരുപാട് പേര് അന്വേഷിച്ചെത്തുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ആത്മ തന്നെ ഇതിന്റെ മാർക്കറ്റ് ആയിട്ടുള്ള ഒരുപാട് ആർക്കിടെക്ട്സിനെ സമീപിച്ചിട്ട് ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന സ്കൾപ്ചറിനെ ഒന്നുകൂടെ മാർക്കറ്റിലേക്ക് ഇതിന്റെ സാധ്യതകൾ എത്തിക്കാൻ സഹായിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം തന്നെ ഒരുപാട് വിസിറ്റേഴ്സ് വന്നു പോകുന്നുണ്ട്. നമ്മുടെ ആത്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ

0: ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു സ്കൾപ്ചർ എക്സിബിഷൻ കോഴിക്കോടിനെ സംബന്ധിച്ചിട്ട് പുതിയതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും കോഴിക്കോട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ അന്വേഷിച്ച് ഞങ്ങളെ അടുത്തേക്ക് എത്തുന്നുണ്ട്. സ്കൾപ്ചർ എക്സിബിഷൻ ആർട്ടിസ്റ്റിന്റെ വാല്യൂ കൊണ്ടും, അതേസമയം ആദ്യമായിട്ടൊരു സ്കൾപ്ചർ എക്സിബിഷൻ നടക്കുന്നു എന്നുള്ളത് കൊണ്ടുമൊക്കെ ആയിട്ട് ഒരുപാട് പേര് അന്വേഷിച്ചെത്തുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ആത്മ തന്നെ ഇതിന്റെ മാർക്കറ്റായിട്ടുള്ള ഒരുപാട് ആർക്കിടെക്ട്സിനെ സമീപിച്ചിട്ട് ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന സ്കൾപ്ചറിനെ ഒന്നുകൂടെ മാർക്കറ്റിലേക്ക് ഇതിന്റെ സാധ്യതകൾ എത്തിക്കാൻ സഹായിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം തന്നെ ഒരുപാട് വിസിറ്റേഴ്സ് വന്നു പോകുന്നുണ്ട്. നമ്മുടെ ആത്മയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനൊക്കെ ആയിട്ട് നമ്മളിവിടെ ഒരു സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള സ്കൾപ്ചർ എക്സിബിഷൻ മാത്രമല്ല, ഇനി അങ്ങോട്ട് നടക്കുന്ന ഏതൊരു പ്രദർശനത്തിനും ഇങ്ങനൊരു സാധ്യത ഉണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് മുന്നോട്ട് അവസരങ്ങൾ നൽകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ജൂൺ 25 വരെയാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ എല്ലാ കലാസ്നേഹികൾക്കും ആത്മയിലേക്ക് സ്വാഗതം.
1: ഇതുവരെ കേട്ടത് കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റിലെ ആത്മ ആർട്ട് ഗാലറിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശില്പ പ്രദർശനം സൗണ്ട് ഓഫ് സൈലൻസിന്റെ വിശേഷങ്ങൾ. നിർവഹണ സഹായം ആദിത്യൻ SS.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ ആർട്ട് കഫേ ചലച്ചിത്രഗാനങ്ങൾ. ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, MG ശ്രീകുമാറും ഒപ്പം സുജാതയും പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം, യേശുദാസും സംഘവും പാടിയ ഗാനം, ചിത്രം സമ്മാനം.

0: FM പ്രധാന വാർത്തകൾ. ഈ മാസം 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് BJP രണ്ടാമത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് ഡോക്ടർ എം നാഗരാജയും മത്സരിക്കും. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി നിലവിൽ വരും. അടുത്ത മാസം 31 വരെയാണ് നിരോധനം. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ച എല്ലാ തിയറി പരീക്ഷകളും മാറ്റി. പുതുക്കിയ തീയതി സർവകലാശാലയുടെ വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്ക് പ്രവേശനം നിർത്തിവെച്ചു. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയത്. തലശ്ശേരി മൈസൂർ മാക്കൂട്ടച്ചുരം പാതയിൽ വൻ ഗതാഗത കുരുക്ക്. പുലർച്ചെ തുടങ്ങിയ വാഹന കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. മുല്ലൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാം ദിനം ഇന്ത്യക്ക് മേധാവിത്വം. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ 564 റൺസ് പിന്തുടരുന്ന അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എന്ന നിലയിലാണ്. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
1: ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. ഗാനോപഹാരത്തിലെ ആദ്യ ഗാനം കേൾക്കാം. ചിത്രം തീവണ്ടി, പാടിയത് KS ഹരിശങ്കർ, ശ്രേയ ഘോഷാൽ. ഗാനശില്പികൾ BK ഹരിനാരായണൻ, കൈലാസ് മേനോൻ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: കല്യാണം എന്ന ചിത്രത്തിന് വേണ്ടി സുചിത്ര സുരേഷനും ജോജു സെബാസ്റ്റ്യനും പാടിയ ഗാനം, മനു മഞ്ജിത്തിന്റെ വരികൾക്ക് പ്രകാശ് അലക്സിന്റെ സംഗീതം.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
8: ഗാനോപഹാരം ബി എം എച്ച് ആരോഗ്യ ജാലകത്തിന് ശേഷം തുടർന്ന് കേൾക്കാം.
5: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
9: ഹൈ എവരിവൺ, ഞാൻ ഡോക്ടർ ഫാബിത്, ക്ലസ്റ്റർ ഹെഡ് എമർജൻസി മെഡിസിൻ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം ആണല്ലോ പാമ്പ് കടി. ആസ് എ ഡോക്ടർ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റിൽ എന്ന് ആലോചിക്കുക. സ്റ്റിൽ എന്ന് പറയുമ്പോൾ S ഫോർ സ്റ്റേ കാം, പേടിക്കാതിരിക്കുക. പക്ഷേ സാധാരണ നമ്മൾ പാമ്പ് കടിക്കുമ്പോൾ എല്ലാവരും പേടിക്കും, മാക്സിമം പേടിക്കാതിരിക്കും. T ഫോർ ടൈറ്റ് ആയിട്ടുള്ള എന്ത് വസ്തു കയ്യിലുണ്ടെങ്കിലോ കാലിലുണ്ടെങ്കിലോ അത് റിമൂവ് ചെയ്യുക. അത് വാച്ചാവാം, റിങ്ങാവാം, ത്രെഡാവാം, എന്താണെങ്കിലും ശരി, ഉടനെ തന്നെ. അത് വിഷപ്പാമ്പാണോ അല്ലേ എന്നുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഉടനെ ആ ടൈറ്റ് ആയിട്ടുള്ള വസ്തു കയ്യിൽ നിന്ന് എടുത്തു മാറ്റുക, അല്ലെങ്കിൽ കാലിൽ നിന്ന് എടുത്തു മാറ്റുക. ഐ ഫോർ ഇമ്മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ കടിച്ച ഭാഗം അനങ്ങാതിരിക്കുക, മാക്സിമം അനക്കാതിരിക്കുക. നമ്മളൊരു അസ്ഥി ഒടിവുണ്ടായാൽ ആ ഭാഗം അനക്കാതെ വെക്കൂലേ, ലൈക്ക് സ്കെയിൽ എന്തെങ്കിലും വെച്ചിട്ട് കെട്ടി അങ്ങനെയല്ലേ നമ്മൾ അനക്കാതെ വെക്കുക. അതേ രീതിയിൽ ഒരു കാരണവശാൽ ആ ഭാഗം അനങ്ങാതെ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ കെട്ടി വെക്കുക. ഓക്കെ. L4 ലോവർ ദ ലിംബ് എന്ന് പറയുമ്പോൾ കടിച്ച ഭാഗം ഹാർട്ടിൻ്റെ ലെവലിൽ നിന്നും താഴെ ആയിരിക്കണം. നിങ്ങൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ആൾക്കാർ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ കസാരയിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി. ആ രീതിയാണ് ഏറ്റവും ബെസ്റ്റ് ആക്ച്വലി. പക്ഷേ നമുക്ക് കസാരയൊന്നും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമ്പോൾ കാറിൽ വെക്കാൻ പറ്റില്ല. പക്ഷേ ആ രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് ഉദ്ദേശിച്ചത്. കാരണം കാല് എപ്പോഴും താഴെ ആയിരിക്കണം ഹാർട്ടിൻ്റെ. അതേമാതിരി തന്നെ കൈയാണെങ്കിലും മാക്സിമം ഹാർട്ടിൻ്റെ താഴെ വെച്ചിട്ട് വേണം എന്ന് പറഞ്ഞാൽ, കിടക്കുകയാണെങ്കിൽ കൈ മേലെ പൊന്തിച്ച് വെക്കാൻ പാടില്ല, താഴെ വെച്ചിട്ട് വേണം ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാൻ. ഓക്കെ. മാത്രമല്ല, L4 ലീവ് ദ വൂണ്ട് എന്ന് പറയുമ്പോൾ ആ വൂണ്ട് വെറുതെ വിടുക. കഴുകാൻ പറ്റുമെങ്കിൽ കഴുകുക, സോപ്പോ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുക. പക്ഷേ അതിന് ടൈം കളയാതിരിക്കുക. ഓക്കെ. മാക്സിമം കഴുകിയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക എന്നുള്ള രീതി. ആ വൂണ്ട് കട്ട് ചെയ്യാൻ പാടില്ല, സക്ക് ചെയ്യാൻ പാടില്ല, അതേമാതിരി തന്നെ ഐസ് വെക്കാൻ പാടില്ല. ഇത്തരം പ്രവൃത്തി ചെയ്യുമ്പോൾ ഇതിന് കൂടുതൽ ഡാമേജ് ആണ് ഉണ്ടാകുക. നെക്സ്റ്റ് L എന്ന് പറയുന്നത് ലിവ് ടു ഹോസ്പിറ്റൽ ഇമീഡിയറ്റ്ലി. ആൻറ്റിവനം ഉള്ള ഹോസ്പിറ്റലിൽ തന്നെ പോകണം. അതായത് നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ കെട്ടുന്ന ഒരു രീതി. നിങ്ങൾ കെട്ടേണ്ട ആവശ്യമില്ല ആക്ച്വലി. പുതിയ പഠനങ്ങളിലൊന്നും കെട്ടാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പാമ്പ് കടിച്ചത് ഇപ്പോൾ ഒരു വളരെ ദൂരമായിട്ടുള്ള സ്ഥലങ്ങളാണ്, ഇപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിലോട്ട് എത്താനുള്ള ടൈം കൂടുതൽ എടുക്കുമെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കെട്ടാം. കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വളരെ ടൈറ്റായിട്ട് കെട്ടരുത്. അതേമാതിരി തന്നെ കയർ ഉപയോഗിച്ച് കെട്ടാതിരിക്കുക. മാക്സിമം ഒരു വീതിയുള്ള തുണി ഉപയോഗിച്ച് 5 സെൻറ്റിമീറ്റർ മേലെ, കടിച്ചതിൻ്റെ 5 സെൻറ്റിമീറ്റർ മേലെ ആയിട്ട് കെട്ടുക. പിന്നെ ആൾക്കാരൊരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ, പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ പാമ്പിനെ പോയി പിടിക്കാന്നുള്ളത്. ഒരിക്കലും അതിന് ശ്രമിക്കരുത്, അത് വളരെ ഡേഞ്ചറസ് ആണ്. മാക്സിമം നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ പാമ്പിന്റെ കളർ എന്താ നോക്കുക, പത്തി ഉണ്ടോ നോക്കുക. അതേമാതിരി തന്നെ അതിന്റെ തലന്റെ

0: ഷേപ്പ് ട്രയാങ്കിൾ ഷേപ്പാണോ നോക്കുക, ഇത്രേ നോക്കാൻ പാടുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കേണ്ട ഈ പാമ്പിനെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചാൽ നമ്മൾ അത് നോക്കിയിട്ടാണ് ചികിത്സ തുടങ്ങുന്നത്, നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. അങ്ങനെയല്ല, നാല് വെറൈറ്റി ഓഫ് പാമ്പ് ആണ് നമ്മൾ മെയിനായിട്ട് ആൻറ്റിവനം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ രണ്ട് വൈപ്പറാണ്, ഒന്ന് സോസ്കെയിൽ പിറ്റ് വൈപ്പർ എന്ന് പറയും, റസൽസ് വൈപ്പർ എന്ന് പറയും. അതേമാതിരി തന്നെ കോബ്ര, നമ്മുടെ ഇന്ത്യൻ കോബ്ര, അതായത് നമ്മുടെ മൂർക്കൻ, ആൻഡ് വെള്ളിക്കെട്ട്. ഈ നാല് പാമ്പുകൾക്ക് ആൻറ്റിവനം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കിയുള്ള പാമ്പുകൾക്ക് ആൻറ്റിവനം ഇല്ല. അപ്പം നിങ്ങൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചാൽ, നമ്മൾ കൊടുക്കാൻ പോകുന്ന ആൻറ്റിവനം എന്ന് പറയുന്നത് ഈ നാല് വേരിയൻറ്റ് പാമ്പുകൾക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് പാമ്പാണെന്നുള്ളത് നിങ്ങൾ ശരിക്കും ആക്ച്വലി അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ല. ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത് ടൈമാണ്. പാമ്പ് കടിച്ച ഉടനെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക, ആൻറ്റിവനമുള്ള ഹോസ്പിറ്റൽ തന്നെ എത്തിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ, നിങ്ങളെ പാനിക് ആക്കാൻ വേണ്ടിയിട്ടല്ല ഈ കാര്യം പറയുന്നത്. നിങ്ങളെ കടിച്ച പാമ്പ് വിഷപ്പാമ്പല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളോട് ഹോസ്പിറ്റലിൽ എത്താൻ പറയുന്നത്.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. BMH ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമാ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMH എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിൽ കേൾക്കാം കരിങ്കണ്ണൻ എന്ന ചിത്രത്തിനു വേണ്ടി അൻലിയ അൻസ്മിത്തും കൃഷ്ണപ്രിയം പാടിയ ഗാനം. ശ്രീകോവിൽ കടത്തനാടിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഗാനോപഹാരം 103.6 Real FM.
3: കലി എന്ന ചിത്രത്തിനു വേണ്ടി KS ഹരിശങ്കറും രാധിക നാരായണനും പാടിയ ഗാനം.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം. സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. കാശിനെ കുറിച്ച് എന്തിനാശങ്ക? ന്യായം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. ബഡ്സ് സ്കൂൾ സംസ്ഥാനതല പ്രവേശനോത്സവം മലപ്പുറത്ത്. മഹാകവി ഇടശ്ശേരിയുടെ ഓർമ്മകളുമായി പൊന്നാനിയിൽ സ്മൃതിശേഖരം. ലോക പരിസ്ഥിതി ദിനം. ട്രോളിംഗ് നിരോധനം നാളെ മുതൽ. 12 വർഷങ്ങളിലെ വികസന കുതിപ്പുമായി രാജ്യം. ബഡ്സ് സ്കൂളുകളുടെയും ബഡ്സ് പുനരധിവാസ കേന്ദ്രങ്ങളുടെയും സംസ്ഥാനതല പ്രവേശനോത്സവം മലപ്പുറം വേങ്ങരയിൽ സംഘടിപ്പിച്ചു. ഭിന്നശേഷി കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പകൽ സമയ പരിപാലനം, സവിശേഷ വിദ്യാഭ്യാസം, പരിശീലനങ്ങൾ, തെറാപ്പികൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ, നൈപുണ്യ വികസന പരിശീലനം എന്നിവയൊരുക്കി തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 187 ബഡ്സ് സ്കൂളുകളും 218 ബഡ്സ് പുനരധിവാസ കേന്ദ്രങ്ങളും സംസ്ഥാനത്തുണ്ട്. പ്രവേശനോത്സവത്തിന് മുന്നോടിയായി മലപ്പുറം ജില്ലയിലെ വിവിധ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ അണിനിരന്ന ഘോഷയാത്രയൊരുക്കി. സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ കളിച്ച ഫാസിൽ ഊർങ്ങാട്ടിരി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ പങ്കെടുത്തു. പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി KM ഷാജി.
2: ഒരുപാട് നിയമങ്ങളുണ്ട്, നയങ്ങളുണ്ട്, ഭിന്നശേഷിക്കാർക്കുള്ള അവകാശങ്ങളുണ്ട്, സർക്കാരിന്റെ ധനസഹായമുണ്ട്, വകുപ്പുകളുണ്ട്, പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട്, സാമൂഹിക നീതി സംവിധാനം എല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നിനി പുതിയത് ഒരു ഗവൺമെന്റ് വന്നിട്ട് പുതിയ കുറെ കാര്യം പ്രഖ്യാപിക്കുകയല്ല ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഞാൻ വിചാരിക്കുന്നു നിലവിലുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, എത്രത്തോളമാണ് നടപ്പിലാക്കുന്നത്, എത്രത്തോളമാണ് ഈ കുഞ്ഞുങ്ങൾ പരിരക്ഷിക്കപ്പെടുന്നത്, അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നത് എന്നതിന്റെ ഒരു ഓഡിറ്റിംഗ് ആണ് അനിവാര്യമായിട്ടുള്ളത് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കാൻ കഴിയുന്ന പുതിയ പ്രഖ്യാപനങ്ങളെക്കാൾ കൂടുതൽ ഇത് കൃത്യമായി നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന വിഷയത്തിൽ ഞങ്ങൾ എല്ലാവരും ജാഗരൂകരായിരിക്കുമെന്ന് ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയുകയാണ്. ഏകദേശം ഒരു 50 ബഡ്സ് സ്കൂളുകളെ മാതൃകാ ബഡ്സ് സ്കൂളാക്കാൻ അടിയന്തരമായ ശ്രമങ്ങൾ പെട്ടെന്നുണ്ടാകും എന്ന് ഞാൻ ഇവിടെ വെച്ച് പറയുകയാണ്. മറ്റൊന്ന്, ബഡ്സ് ജീവനക്കാർക്ക് ഉള്ള ഇൻഷുറൻസ് പദ്ധതിയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുമെന്നതും ഞാൻ ഇവിടെ നിങ്ങളോട് പറയുകയാണ്.
1: മഹാകവി ഇടശ്ശേരിയുടെ സ്മരണാർത്ഥം പൊന്നാനിയിൽ ഒരുക്കിയ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. ഇടശ്ശേരിയുടെ ദീപ്തസ്മരണയുണർത്തുന്ന സ്വകാര്യ വസ്തുക്കൾ, കവിയുടെ കാലവും ജീവിതവും അടയാളപ്പെടുത്തിയ ചിത്രങ്ങൾ, കവിയെക്കുറിച്ച് പ്രസിദ്ധ നിരൂപകരുടെ ലേഖനങ്ങൾ, ഇടശ്ശേരിയെക്കുറിച്ച് മറ്റ് കവികൾ എഴുതിയ കവിതകൾ തുടങ്ങിയവയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഇടശ്ശേരിയുടെ മുഴുവൻ സാഹിത്യ കൃതികളും ഇവിടെയുണ്ട്. ഇടശ്ശേരിയുടെ ശബ്ദം കേൾക്കാനും കൈയെടുത്ത് കാണാനും സ്മൃതിശേഖരത്തിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇടശ്ശേരി സ്മാരക സമിതിയും

0: ശരി സ്മാരക ട്രസ്റ്റും ചേർന്നൊരുക്കിയ സ്മൃതിശേഖരം ഓൺലൈനായി നാടിന് സമർപ്പിച്ച് ഡോക്ടർ എം ലീലാവതി.
1: ചെറിയ തോതിലെങ്കിലും ശരി കവിതകളുടെ അനന്യമായ മഹത്വം വെളിപ്പെടുത്തുന്നതിന് ശ്രമിച്ചു എന്നതിലെ ചാരിതാർത്ഥത വളരെ വലുതാണ്. അമ്മ എന്ന ശബ്ദം ദേവിക്ക് പര്യായമാക്കിയതുപോലെ പെറ്റമ്മയെ ദേവിയാക്കുന്ന എളശ്ശേരിയുടെ വകസ്സുകൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാണ്. എനിക്കും ഒരു മാതായി പിന്നെ നിർബന്ധു കൊടുത്തപ്പോൾ കിട്ടിയ നിൽക്കാ ചപ്പടി എന്നുടെ കോന്തലയ്ക്കൽ ഉടക്കിയവൾ അവൾക്ക് കുളിരുന്നു കമ്പിളി വാങ്ങി പിന്നീട് എന്നാൽ ഞാൻ ചിലരെ ഒരട്ടി മണ്ണ് പുതച്ചു കിടപ്പു വീരാകരമേ മമജന്മം എന്നാൽ വരികളിലെ ഒടുങ്ങാത്ത തേങ്ങലും കല്ലാസ്വാദനം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന നിർവൃതിയുടെ ശാന്തയാനന്ദാനുഭൂതിയാണ്. കേരളത്തിലെ സ്ത്രീവർഗമൊട്ടാകെ കവിയോട് വാക്കുകളിൽ പ്രതിഷ്ഠിച്ച കവിക്ക് സ്ത്രീവർഗത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ശാന്തിയായി പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു.
0: പ്രകൃതിയുടെ പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കും ഭാവിക്കും വേണ്ടി എന്ന സന്ദേശത്തോടെ ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനം സംസ്ഥാനത്തെങ്ങും വിപുലമായി ആചരിച്ചു. സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഗവൺമെന്റ് വകുപ്പുകളുടെയും ആഭിമുഖ്യത്തിൽ വൃക്ഷത്തെ നടയിലും വിവിധ ബോധവൽക്കരണ പരിപാടികളും നടത്തി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ജൈവ വൈവിധ്യ ബോർഡും പ്രൊവിഡൻസ് വിമൻസ് കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാതല പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ ഉദ്ഘാടനം ചെയ്തു.
2: വിദ്യാർത്ഥിനികളായ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാൻ സാധിക്കും. ഈ മേഖലയിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുക, ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുക, ജീവജാലങ്ങളെ സസ്യസമ്പത്തിനെ പരിപാലിക്കുക, അതിനെ സംരക്ഷിക്കുക. അങ്ങനെ എന്ത് ചെയ്യണം? ഈ ഭൂമിയെ, ഈ മണ്ണിനെ, പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഭൂമിയുടെ നിലനിൽപ്പ് പോലും പ്രശ്നത്തിലാവുകയാണ്, പ്രതിസന്ധിയിലാവുകയാണ്. അപ്പോൾ ഈ ഭൂമിക്ക് മുൻപോട്ട് പോകണമെങ്കിൽ നമ്മുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഈ രംഗത്ത് ഉണ്ടാവണം. മണ്ണിനെ സ്നേഹിക്കണം. അപ്പോൾ നമ്മൾ നമ്മളെ കെയർ ചെയ്യുന്ന പോലെ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെയും അതേപോലെ നമ്മൾ സംരക്ഷിക്കണം. പിന്നെ എന്താ നമ്മുടെ ചുറ്റും നടക്കുന്നത്? ഇവിടെ സൂചിപ്പിച്ചു എന്താണ്? പ്രകൃതി വിഭവങ്ങളുണ്ട്, അതിങ്ങനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് അല്ലെ? നമുക്ക് ആവശ്യത്തിലധികം നമ്മൾ ഉപയോഗിച്ച് ഭൂമി തരുന്ന, ഭൂമി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ജലം, മറ്റ് സമ്പത്തുകളൊക്കെ എന്താ സംഭവിക്കുന്നത്? അതൊക്കെ മനുഷ്യൻ ചൂഷണം ചെയ്യുകയാണ്. അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആർക്കാണ് വേദനിക്കുന്നത്? ഭൂമിക്ക്. ഞാനൊരു നാട്ടുപുറത്ത് നിന്നാണ് വരുന്നത്, ഗ്രാമപ്രദേശത്ത് നിന്നാണ് വരുന്നത്. അവിടെയൊക്കെ കുറച്ചും കൂടി മെച്ചാണ്, ഇത്രയൊന്നും ഈ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്നില്ല. ഇവിടേക്ക് വരുമ്പോ എന്താണ്? വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലെ? പ്ലാസ്റ്റിക് വേസ്റ്റ്, അല്ലാത്ത വേസ്റ്റ് അല്ലെ? അപ്പോൾ അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കുവാൻ വേണ്ടി സാധിക്കണം. അല്ലെ നമുക്ക് നാളെ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കില്ല. ഭൂമിയുടെ ചൂട് കൂടിക്കൂടി വരുന്നു. എന്തുകൊണ്ടാണ് കൂടുന്നത്? മനുഷ്യന്റെ ഇടപെടൽ അത്തരത്തിലായതുകൊണ്ടാണ് ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടുന്നു. ഈ ചൂട് ഇങ്ങനെ കൂടിക്കൂടി പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് കുറെ സ്പീഷീസ് ഇല്ലാതാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാ? ആദ്യം ഈ ഭൂമിയിൽ അപ്രത്യക്ഷമാകുന്ന ആരാ? മനുഷ്യരാണ്.
0: പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കെ പി മഞ്ജു.
3: നമുക്കറിയാം ഭൂമി നമ്മളുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഒരു ഗ്യാതറിംഗ്, അല്ലെങ്കിൽ ഒരു സ്ലോഗൻ, ഒരു ഓത്ത്, അത്തരം കാര്യങ്ങൾ ഒരു വേൾഡ് എൻവിറോൺമെന്റൽ ഡേക്ക് ഭൂമി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? നെവർ. ഈ ഒരിക്കലും ഇല്ല. ഭൂമി പ്രതീക്ഷിക്കുന്നത് ആക്ഷൻ ആണ്, ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്. കാരണം അത്രത്തോളം മനുഷ്യര് നെഗറ്റീവായിട്ട് ഇടപെട്ട് കഴിഞ്ഞു, ചൂഷണം ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഫോർ എവറി ആക്ഷൻ ദേർസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. തേർഡ് ലോ നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരേ ഒരു ലോ ആണ്. അപ്പോ നമ്മുടെ ആക്ഷനെതിരെ ഭൂമി റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2018-19 പ്രളയവും ചുരൽമല ഇഷ്യൂവും ഒക്കെ ഇതിന്റെ റിയാക്ഷൻ ആണ്. ഗിവ് ആൻഡ് ടേക്ക് അല്ലേ എപ്പോഴും പോളിസി? അങ്ങനെയല്ലേ വേണ്ടത്? നമ്മൾ എന്ത് കൊടുക്കുന്ന, നമ്മൾ സൗഹൃദപരമായിട്ട് അധികം ചൂഷണമൊന്നും ചെയ്യാതെ ഗാന്ധിജി പറഞ്ഞതുപോലെ മനുഷ്യരുടെ ആവശ്യത്തിനുള്ള ജൈവ വിഭവങ്ങൾ ലഭ്യമാണ്. അമിത ചൂഷണത്തിനുള്ള ഇതൊന്നും ലഭ്യമല്ല പ്രകൃതിയിൽ എന്നുള്ളത്. അപ്പോ നമ്മള് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുമ്പോ പ്രകൃതി അതിനെതിരെ റിയാക്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നതും ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ്. 2026 ലോക പരിസ്ഥിതി മെസ്സേജ് എന്താണ്? കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ അടിയന്തിരമായിട്ട് നടപടി കൈക്കൊള്ളുക. അടിയന്തിരമായിട്ട് എന്നുള്ളത് കോട്സിലാണ്, ബോൾഡിലാണ്, അണ്ടർലൈൻഡ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഇൻക്ലൂഡിങ് ഞാനാ പറയുന്നത്, നാളെ പഠിക്കാം അല്ലെങ്കിൽ ഇന്നത്തെ കാര്യം നമ്മൾ നാളെ ചെയ്യാം എന്നല്ലേ നമ്മൾ വിചാരിക്കാം. പക്ഷേ UNEP യുടെ ഈ ഒരു ആവശ്യത്തെ മെസ്സേജ് ആഹ്വാനം എന്ന് പറയുന്നത് നാളത്തെ കാര്യം ഇന്ന് ചെയ്യാന്നുള്ളതാണ്. നാളത്തെ കാര്യം ഇന്നേ ചെയ്യണം ഫോർ നേച്ചർ, ഫോർ ക്ലൈമറ്റ്.

0: മാത്രമേ നമുക്കൊരു എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നുള്ളതാണ്. ആദ്യം നശിക്കുന്ന സ്പീഷീസ് എന്നായിക്കോട്ടെ, വോട്ടെവർ, ഹ്യൂമൻ പ്രകൃതിയിൽ നിന്ന് പോയാല് അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള സ്പീഷീസ് പോയാല് എന്തെങ്കിലും സംഭവിക്കോ? നത്തിങ് വിൽ ഹാപ്പൻ. പ്രകൃതി കുറച്ചുകൂടെ ഫ്ലറിഷ് ആയിട്ട് ഭംഗിയായിട്ട് പോകും. പക്ഷേ ഏറ്റവും ചെറിയ എന്താ പറയാ, ബീസ് തേനീച്ചകൾ പോയാൽ എന്ത് സംഭവിക്കും? ഭൂമിയുടെ എക്സിസ്റ്റൻസ് തന്നെ താളം തെറ്റിപ്പോകും.
1: ജില്ലാ പഞ്ചായത്ത് BMC അംഗം ശശികുമാർ ചേളന്നൂർ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
2: ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയെയും പ്രകൃതി ജീവജാലങ്ങളെയും സസ്യലതാദികളെയും ജൈവ വൈവിധ്യങ്ങളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വരും തലമുറയ്ക്കും സർവചരാചരങ്ങൾക്കും വേണ്ടി പ്രകൃതിയെ മലിനമുക്തമാക്കുക എന്നത് ഞാൻ ജീവിത ചര്യയാക്കും. സർവജീവജാലങ്ങളുടെയും ഏക ആവാസ ഗേഹമായ ഭൂമിയുടെ സുരക്ഷ എന്റെ ധർമ്മമാണെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു.
1: മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് കടലിലെ ജൈവസമ്പത്ത് സംരക്ഷിക്കാനും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി പ്രാബല്യത്തിൽ വരും. July 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. ഇക്കാലയളവിൽ കേരള തീരത്ത് ട്രോളിംഗ് ബോട്ടുകൾക്ക് മത്സ്യബന്ധനത്തിനും കടലിൽ പോകാനും അനുമതിയില്ല. ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിനു മുൻപ് മത്സ്യബന്ധന ബോട്ടുകൾ ഹാർബറുകളിൽ പ്രവേശിക്കണം. ചെറുവള്ളങ്ങൾക്ക് മാത്രമാണ് ഇക്കാലയളവിൽ മത്സ്യബന്ധനത്തിന് അനുമതി. കാലവർഷ പശ്ചാത്തലത്തിൽ സുരക്ഷാ നടപടികളും ശക്തിപ്പെടുത്തും. ട്രോളിംഗ് നിരോധനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ.
3: 1987 ശ്രീ നയനാർ സർക്കാരിന്റെ കാലത്താണ് കേരളത്തിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയത്. കൃത്യമായി പറഞ്ഞാൽ 1988 ജൂൺ മാസത്തിലാണ് ട്രോളിംഗ് നിരോധനം ആദ്യമായി നടപ്പിലാക്കിയത്. ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാണ് സർക്കാർ ഈ തീരുമാനത്തിലൂടെ സംരക്ഷിച്ചത്. നിയന്ത്രണമില്ലാത്ത മത്സ്യബന്ധനം മൂലം കടലിലെ മത്സ്യസമ്പത്ത് കുറഞ്ഞു വരുന്ന കാലഘട്ടമായിരുന്നു അത്. പ്രധാനമായും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന നിലയിലേക്ക് മത്സ്യം വളരെ കുറഞ്ഞിരുന്ന സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനെടുത്ത ട്രോളിംഗ് നിരോധനം ചരിത്രത്തിന്റെ ഭാഗമാണ്. കടൽ മത്സ്യസമ്പത്ത് സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവാണ് സർക്കാർ നടപ്പിലാക്കിയത്. മൺസൂൺ കാലത്താണ് ഭൂരിഭാഗം മത്സ്യങ്ങളുടെയും പ്രജനന കാലഘട്ടം. മുട്ടയും കുഞ്ഞുങ്ങളും കലങ്ങിപ്പോകാതെ അവരുടെ ആവാസവ്യവസ്ഥ സംരക്ഷിക്കുകയാണ് ട്രോളിംഗ് നിരോധനത്തിലൂടെ സർക്കാർ ചെയ്തത്. നോർവേ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലെയും കടലുകളിൽ നിയന്ത്രണമില്ലാത്ത അശാസ്ത്രീയ മത്സ്യബന്ധനം മൂലം മത്സ്യസമ്പത്ത് വൻതോതിൽ കുറഞ്ഞതും മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞതും തദവസരത്തിൽ ഓർക്കേണ്ടതാണ്. കൂടുതൽ പഠനങ്ങൾക്ക് ശേഷം ശാസ്ത്രീയമായി നിയന്ത്രണങ്ങൾ തുടർന്നും കൊണ്ടുവരേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖല നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അവയ്ക്കെല്ലാം പരിഹാരം കാണാൻ ആവശ്യമായ തരത്തിലേക്കുള്ള സത്വരമായ നടപടികൾ കേരള സർക്കാർ കൈക്കൊള്ളേണ്ടതുണ്ട്. കേരളത്തിലെ വിവിധ മത്സ്യത്തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനാ പ്രതികളുടെ യോഗം കൂടി അവരുടെയും കൂടി നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് മത്സ്യസമ്പദം സംരക്ഷിക്കുന്നതിനും ഇപ്പോഴുള്ള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അത്തരം പ്രായോഗികമായ സമീപനം കൂടി ഈ കാലഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികളെയും മത്സ്യസമ്പത്തിനെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ മുൻകൈയെടുത്ത് ചെയ്യേണ്ടതുണ്ട്.
1: നവഭാരത നിർമ്മിതി, പരിഷ്കരണം, അതിജീവനം, പരിവർത്തനം എന്ന മുദ്രാവാക്യത്തിലൂന്നി വികസന പാതയിൽ 12 വർഷം പൂർത്തിയാക്കുകയാണ് രാജ്യം. വ്യത്യസ്ത മേഖലകളിൽ സമഗ്ര പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ച ഇന്ത്യ പല രംഗങ്ങളിലും ലോക രാജ്യങ്ങൾക്ക് മാതൃകയായി. സുസ്ഥിര വളർച്ചയും സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ട് നടത്തുന്ന തന്ത്രപരമായ മുന്നേറ്റത്തിന്റെ പ്രതിഫലനം വിവിധ മേഖലകളിൽ പ്രകടമാണ്. 12 വർഷത്തെ വികസനയാത്ര വിവിധ മേഖലകളിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് കവിയും എഴുത്തുകാരനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ കാവാലം ശശികുമാർ.
4: ആസൂത്രണത്തിന്റെ രംഗത്തായാലും കൊള്ളാം, നിർമ്മാണത്തിന്റെ രംഗത്തിലായാലും കൊള്ളാം, ഉൽപാദനത്തിന്റെ മേഖലയിലായാലും കൊള്ളാം, ആരോഗ്യത്തിന്റെ മേഖലയിൽ, വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ, അടിസ്ഥാന സൗകര്യത്തിന്റെ മേഖലയിലൊക്കെ ഈ സർക്കാർ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു വലിയ ഒരു നേട്ടത്തിന്റെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പെട്ടെന്ന് ചില കണക്കുകൾ മാത്രം പറയാൻ പറ്റും. ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി, ആ പദ്ധതി ഭാരതത്തിന് ആവശ്യമുള്ളതിൽ പരമാവധി ഭാരതത്തെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു സംവിധാനം വന്ന സമയത്ത് അത് നമ്മളുടെ ഒരു ആത്മാഭിമാനത്തിന്റെ ഒരു പ്രൈഡിന്റെ ഒരു വളർച്ചയായിരുന്നു. അങ്ങനെ മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയിലൂടെ നാം നമ്മളുടെ സ്വയം പര്യാപ്തത മേഖലയിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ് ഉണ്ടാക്കിയിരുന്നത്. അത് കഴിഞ്ഞ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞ സംവിധാനം നമുക്കുണ്ടായിരുന്നു. അത് പ്ലാനിങ്ങുകൾ മാത്രം നടത്തുക, നിർവഹണത്തിന്റെ മേഖലയിലാകുമ്പോൾ എപ്പോഴും പരാജയപ്പെടുക എന്നുള്ള സംവിധാനമായതുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ളതിനെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് അതിനെ നിതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റുകയും അത് കൂടിയാലോചനകൾ വഴി താഴെത്തട്ടിലെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും നടപ്പിലാക്കുന്ന ഒരു സംവിധാനമായി മാറ്റുകയും ചെയ്തു. ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അഴിമതിരഹിതമായ ഭരണമാണ്. 12 വർഷം ഭരിക്കുമ്പോൾ ഈ സർക്കാരിന്റെ പേരിൽ അഴിമതി എന്ന് പറയുന്ന ഒരു ആരോപണം പോലും ആരും ഉന്നയിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. പല മേഖലയിലും അടിസ്ഥാന

അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ മേഖലയിൽ, രാജ്യത്തിൻ്റെ കയറ്റുമതിയുടെ മേഖലയിൽ ഇറക്കുമതിയുടെ കുറവുണ്ടായത്. കയറ്റുമതി 2022 എത്തിയ സമയത്ത് 770 ബില്യൺ ഡോളറായിട്ട് നമ്മുടെ വർദ്ധിച്ചിരിക്കുകയാണ്. അത് ചെറിയ കാര്യമല്ല. ഊർജ്ജത്തിൻ്റെ മേഖലയിൽ 120 രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സൗരോർജ്ജത്തിൻ്റെ മേഖലയിൽ നാം ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു വിപ്ലവമുണ്ട്. ആ വിപ്ലവം ആഗോള സൗരോർജ്ജ സഖ്യം എന്നൊരു സംവിധാനം തന്നെ ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞു. അതിന് മേലോട്ടം നിർവഹിച്ചത് ഭാരതമാണ്. കോവിഡ് പോലെയുള്ള വലിയ ഒരു മഹാ ആരോഗ്യ പ്രശ്നം, ആ പ്രശ്നത്തെ നേരിടുവാൻ വേണ്ടിയിട്ട് സ്വന്തമായി വാക്സിൻ കണ്ടുപിടിക്കുകയും കോവിഡ് 19 100-ലേറെ രാജ്യങ്ങൾക്ക് 23 കോടിയിലേറെ ഡോസ് മരുന്നുകൾ സൗജന്യമായി കൊടുക്കുകയും ഒക്കെ ചെയ്ത ഭാരതം എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമല്ല നമ്മൾ എന്ന് മനസ്സിലാക്കണം. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയിൽ 4 കോടി വീടുകളാണ് 2024 വരെയുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. വീടില്ലാത്തവരില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സ്വച്ഛ് ഭാരത് എന്നുള്ള സംവിധാനത്തിന് ശേഷം ഭാരതത്തിനുണ്ടായ മാറ്റം, ഇപ്പോൾ ജൽജീവൻ മിഷൻ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. സാധാരണ നാട്ടുമ്പുറങ്ങളിൽ പോലും 15 കോടി ജനങ്ങൾക്ക് ഈ സർക്കാർ ഈ കാലത്തിനിടയിൽ, ഒരു 10 വർഷ കാലത്തിനിടയിൽ 15 കോടി ജനങ്ങൾക്ക് വീട്ടിനുള്ളിൽ ജലം കുടിവെള്ളം ലഭിക്കുന്ന സംവിധാനമുണ്ടാക്കി. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ദേശീയപാതയാകട്ടെ, റെയിൽ സംവിധാനമാകട്ടെ, പോർട്ടാകട്ടെ,

0: ജീവൻ മിഷൻ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. സാധാരണ നാട്ടുമ്പുറങ്ങളിൽ പോലും 15 കോടി ജനങ്ങൾക്ക് ഈ സർക്കാർ ഇത്ര ഈ കാലത്തിനിടയിൽ, ഒരു 10 വർഷക്കാലത്തിനിടയിൽ 15 കോടി ജനങ്ങൾക്ക് വീട്ടിനുള്ളിൽ ജലം കുടിവെള്ളം ലഭിക്കുന്ന സംവിധാനമുണ്ടാക്കി. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ദേശീയപാതയാകട്ടെ, റെയിൽ സംവിധാനമാകട്ടെ, പോർട്ടാകട്ടെ, എയർപോർട്ടാകട്ടെ, എല്ലാ തരത്തിലും വൻ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തരത്തിൽ രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, സുസ്ഥിരമായ വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, രാഷ്ട്രീയ അസ്ഥിരതയില്ലാത്തൊരു സംവിധാനത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, സ്വയം പര്യാപ്തതയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, നാം വിലയിരുത്തേണ്ട വലിയൊരു ഭാഗം എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങൾക്ക്, വിദേശ രാജ്യങ്ങൾക്ക് ഭാരതത്വത്തോടുണ്ടായിരിക്കുന്ന മനോനിലയാണ്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് വൈ പി ഹബീബ് റഹ്മാൻ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.
2: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
3: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
2: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
3: മൈജി ലാഭമഴ,
2: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
4: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിനു വേണ്ടി ജാസി ഗിഫ്റ്റ് പാടിയ ഗാനം. രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് രാഹുൽ രാജിന്റെ സംഗീതം.

0: सपनों को हकीकत में बदलने के लिए सही समय पर सही कदम उठाना जरूरी है। भारतीय वायुसेना में कमीशन्ड ऑफिसर बनने के लिए एफकैट 2 ऑफ 2026 के आवेदन 20 मई से खुले हैं। विवरण के लिए विजिट करें afcat.edcil.co.in पर।
1: മാംഗല്യം തന്തുനാനേന എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും മൃദുല വാര്യരും പാടിയ ഗാനം, മിർഷാദ് കൈപ്പമംഗലത്തിന്റെ വരികൾക്ക് എസ് ശങ്കർസിന്റെ സംഗീതം.

0: തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ജിസ് ജോയുടെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി. അരവിന്ദ് വേണുഗോപാലും അപർണ ബാലമുരളിയും പാടിയ ഗാനം ചിത്രം സൺഡേ ഹോളിഡേ.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: FM പ്രധാന വാർത്തകൾ. ആകാശവാണി ഇന്ന് 90th വാർഷിക ദിനം ആഘോഷിക്കുന്നു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പുനർനാമകരണം ചെയ്തത്. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്നീ മഹത്തായ ആശയങ്ങൾ പാലിച്ചാണ് ആകാശവാണിയുടെ വാർത്താ സേവന വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭൂഭാഗങ്ങളിൽ 24 എല്ലാ പ്രധാന ഭാഷകളിലും പ്രാദേശിക ഭാഷകളിലും വാർത്തകളും വിവരങ്ങളും നൽകാൻ ആകാശവാണിക്ക് കഴിയുന്നുണ്ട്. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 18 വോട്ടെടുപ്പ്. ജമ്മു കാശ്മീരിലെ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്രമന്ത്രി അമിത്ഷാ അധ്യക്ഷനാകുന്ന യോഗത്തിൽ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ചീഫ് സെക്രട്ടറിയും പങ്കെടുക്കും. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയണൽ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ധാരണാപത്രത്തിൽ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ ഗവർണറും ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി JP നദ്ദയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത്. TMC നേതാവ് അഭിഷേക് ബാനർജി കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. നിയമസഭാ സ്പീക്കർക്ക് അയച്ച കത്തിൽ പാർട്ടി MLA വ്യാജ ഒപ്പുകൾ ഉപയോഗിച്ചുവെന്ന കേസിലാണ് ചോദ്യം ചെയ്യൽ. ജപ്പാനിൽ ഏഷ്യാകപ്പ് U18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. 1-4 ജപ്പാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ വീണ്ടും 11 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. കസിൻസ് ഫോർ ലവ് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാലും യസിൻ നിസാറും ടിപ്പുവും പാടിയ ഗാനം, മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം.

0: ഏഷ്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: എം ജി ശ്രീകുമാരൻ ചിത്രയും പാടിയ ഗാനം ചിത്രം കാക്കക്കുയിൽ. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ദീപൻ ചാറ്റർജി.

യദുകുല ഗോപികമാരുടെ കവിളിൽ നഗമുന എഴുതിയത് അറിയുകയില്ലേ. യദുകുല ഗോപികമാരുടെ

0: അണിമുറ്റത്തൊരു കോണി റാവിൻ മണി വിളക്കേരിയാറ
1: ഗോപപ്പൻ

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നു.

0: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
1: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
2: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
7: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ, കോഴിക്കോട്.
8: അല്പസമയത്തിനകം 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വിവിധ സംഘടനകളുമായി ചർച്ച നടത്തും. രാവിലെ മുതൽ ഉച്ചവരെ വ്യാപാരികൾ, തൊഴിലാളി സംഘടനകൾ, ബജറ്റ് തയ്യാറാക്കുന്ന സംഘം, വകുപ്പ് മേധാവികൾ എന്നിവരുമായി വെവ്വേറെ ചർച്ചകളാണ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നടത്തുക. ഉച്ചയ്ക്ക് ശേഷം ശാസ്ത്രജ്ഞർ, സർവകലാശാല വൈസ് ചാൻസലർമാർ, സാമ്പത്തിക വിദഗ്ധർ, വ്യവസായികൾ, യുവജന സംഘടനകൾ, സ്വകാര്യ ആശുപത്രി പ്രതിനിധികൾ, വിനോദസഞ്ചാര മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവരുമായി ഓൺലൈനിലും മുഖ്യമന്ത്രി ചർച്ച നടത്തും. 2016 ഉമ്മൻചാണ്ടിക്ക് ശേഷം ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഈ മാസം 19 യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബജറ്റ്. എൽ ഡി എഫ് ഗവൺമെൻറ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന് മുൻ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പി എം ശ്രീ പദ്ധതി കഴിഞ്ഞ ഗവൺമെൻറ് നടപ്പാക്കിയെന്ന പ്രചാരണം തെറ്റാണെന്നും ഇതിൻ്റെ ഭാഗമായി പണമൊന്നും വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ യോഗ്യതയെക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ആരോപണം ഉന്നയിക്കുന്നവർ ബെന്നി തോമസിൻ്റെ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആകാശവാണി ഇന്ന് 90th വാർഷിക ദിനം ആഘോഷിക്കുന്നു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. ഈ ദിനം രാജ്യത്തിൻ്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ സവിശേഷ നിമിഷത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ആകാശവാണിയുടെ ശബ്ദം ഇന്ത്യൻ ജനതയ്ക്ക് പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകി. സ്വാതന്ത്ര്യാനന്തരമാണ് ആകാശവാണി അതിവേഗം വികസിച്ചത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. രാജ്യത്താകെ ആകാശവാണിക്ക് ഇന്ന് 591 സ്റ്റേഷനുകളുണ്ട്. ഇന്ത്യൻ ജനസംഖ്യയുടെ 98% ആകാശവാണിയുടെ ശബ്ദമെത്തിക്കാൻ കഴിഞ്ഞു. 23 ഭാഷകളിലും 146 പ്രാദേശിക ഭാഷകളിലും ആകാശവാണി വിവിധ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ബാഹ്യ സേവന വിഭാഗം 100+ രാജ്യങ്ങളിലേക്ക് പ്രക്ഷേപണമെത്തിക്കുന്നു. ഇതിലൂടെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശബ്ദം ഉയർത്തിക്കാട്ടാനും പ്രവാസി ഇന്ത്യക്കാരുമായി ബന്ധിപ്പിക്കാനും കഴിയുന്നു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്നീ മഹത്തായ ആശയങ്ങൾ പാലിച്ചാണ് ആകാശവാണിയുടെ വാർത്താ സേവന വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭൂഭാഗങ്ങളിൽ 24 എല്ലാ പ്രധാന ഭാഷകളിലും പ്രാദേശിക ഭാഷകളിലും വാർത്തകളും വിവരങ്ങളും നൽകാൻ ആകാശവാണിക്ക് കഴിയുന്നുണ്ട്. റേഡിയോ പ്രക്ഷേപണത്തിലെ പ്രൊഫഷണലിസവും നൈതികതയും പാലിച്ചാണ് ആകാശവാണി എപ്പോഴും പ്രവർത്തിക്കുന്നത്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിൻ്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെൻ്ററിലാണ് പരിപാടി. കോമൺവെൽത്ത് പാർലമെൻ്ററി അസോസിയേഷൻ്റെ ഇന്ത്യ റീജിയൻ സോൺ 2 3 സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ധാരണാപത്രത്തിൽ ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ ഗവർണറും ഇന്ന് ഒപ്പുവെക്കും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവെക്കുന്നത്. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജന സഹായത്തോടെ നടപ്പാക്കുന്ന ആരോഗ്യ ഉറപ്പ് പദ്ധതി നടപ്പാക്കുന്ന രാജ്യത്തെ 36th സംസ്ഥാനമായി പശ്ചിമബംഗാൾ മാറും. ഇറാനിൽ തന്ത്രപ്രധാന നഗരങ്ങളിൽ ഇന്നലെ രാത്രി വ്യാപക സ്ഫോടനങ്ങളുണ്ടായതായി ഇറാനിയൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിൽ 2 മധ്യനഗരമായ ഇസ്ഫഹാനിൽ 3 സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്.

ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നടത്തിയ മിസൈൽ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് ഇറാനെതിരായ ആക്രമണം. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് അഭിവാദ്യം സ്വീകരിച്ചു. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഈ മാസം 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് BJP രണ്ടാമത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് ഡോക്ടർ M. നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌഡിലെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. 358 സ്കൂളുകളിലേക്കാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത്. ഈ മാസം 15 ഒന്നാം അലോട്ട്മെൻറ്റ്. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂൾ വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെൻറ്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തും. മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി അൺ എയ്ഡഡ് ക്വാട്ടകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 +1 ക്ലാസ് ആരംഭിക്കും. ഈ മാസം 21 നടത്തുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്ന നഗരങ്ങളുടെ അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:30 വരെയാണ് പരീക്ഷ. പേനയും പേപ്പറും ഉപയോഗിച്ചാണ് പുനഃപരീക്ഷ നടത്തുക. പരീക്ഷയെക്കുറിച്ച് പുതിയ അറിയിപ്പുകളും അഡ്മിറ്റ് കാർഡും ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ മാസം 3 നടത്തിയ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നെന്ന പരാതിയെ തുടർന്ന് NTA റദ്ദാക്കുകയായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിൻ്റെ ഭാഗമായി എറണാകുളത്ത് 2 രാസലഹരിയുമായി 3 പിടിയിലായി. മഹാരാഷ്ട്ര സ്വദേശി പ്രസാദ് സർക്കാലെ, കോഴിക്കോട് ചേവായൂർ സ്വദേശി മെൽവിൻ ജേക്കബ്, തൃശൂർ ചാവക്കാട് സ്വദേശി മുഹമ്മദ് ജാസിം എന്നിവരാണ് ഡാൻസാഫ് ടീമിൻ്റെ പിടിയിലായത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിൻ്റെ 1 മുതൽ 4 ഷട്ടറുകൾ 10 cm വീതം ഉയർത്തി. കഴിഞ്ഞ ദിവസം ഉയർത്തിയ 40 cm ഉൾപ്പെടെ ആകെ 80 cm ഉയർത്തിയത്. ഡാമിൻ്റെ സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ അനുകുമാരി അറിയിച്ചു. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ച എല്ലാ തിയറി പരീക്ഷകളും മാറ്റി. പുതുക്കിയ തീയതി സർവകലാശാലയുടെ വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും. തലശ്ശേരി മൈസൂർ മാക്കൂട്ടം ചുരംപാതയിൽ വൻ ഗതാഗത കുരുക്ക്. പുലർച്ചെ തുടങ്ങിയ വാഹനക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ എണ്ണം കൂടിയതാണ് കുരുക്ക് രൂക്ഷമാകാൻ കാരണമെന്ന് വിലയിരുത്തുന്നു. 3 ചുരംപാതയിൽ കുരുക്ക് രൂക്ഷമാണെന്ന് ഡ്രൈവർമാർ പറഞ്ഞു. മാക്കൂട്ടം ചുരംപാതയിലൂടെ കൂട്ടുപുഴ വഴി ഇരിട്ടിയിൽ എത്തിയാണ് ഭക്തർ കൊട്ടിയൂർ ദർശനത്തിന് പോകുന്നത്. കൊട്ടിയൂർ റോഡിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർവെപ്പ് ആരംഭിച്ചത്. വൈശാഖ മഹോത്സവത്തിലെ 2 ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. മംഗോളിയയിലെ ഉലാൻബത്താർ ഗുസ്തി ഓപ്പണിൽ പുരുഷന്മാരുടെ ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യൻ ഗുസ്തി താരങ്ങൾ 2 സ്വർണവും 2 വെങ്കലവും നേടി. 61 kg വിഭാഗത്തിൽ ദീപകും 125 kg വിഭാഗത്തിൽ ദിനേശുമാണ് സ്വർണം നേടിയത്. 65 kg വിഭാഗത്തിൽ മോഹിത് കുമാറും 97 kg വിഭാഗത്തിൽ വിക്കിയും വെങ്കലം നേടി. ഇതോടെ 8 ഇന്ത്യ 16 മെഡലുകൾ നേടി. മുള്ളൻപൂരിൽ ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ 3 അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 6 132 എന്ന നിലയിലാണ്. 1 ഇന്ത്യ ഇന്നലെ 8 നഷ്ടത്തിൽ 564 ഡിക്ലയർ ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ ഇന്ന് വൈകിട്ട് ഗവൺമെൻറ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ഇന്നലെ ഒഫീഷ്യൽ മത്സര ഫൈനലിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വനംവകുപ്പിനെ പരാജയപ്പെടുത്തി. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരം ഉണ്ടാകും. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും എതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ നീലഗ്രഹത്തിന് ശക്തമായ സമുദ്ര സംരക്ഷിത പ്രദേശങ്ങൾ എന്നതാണ്

ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷണങ്ങൾ അവഗണിക്കാതെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ ലോക ബ്രെയിൻ ട്യൂമർ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ അന്തിമ കണക്കെടുപ്പിന് സമയപരിധി ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. 6 പ്രവൃത്തി ദിനത്തിലാണ് കണക്കെടുപ്പ് അന്തിമമാക്കൽ. സമ്പൂർണ്ണ പോർട്ടലിലാണ് കുട്ടികളുടെ UID അപ്ലോഡ് ചെയ്യുക. കൊല്ലം ചവറയിൽ അനധികൃതമായി താമസിക്കുകയായിരുന്ന ബംഗ്ലാദേശ് സ്വദേശികളായ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ധാക്കയിലെ ബഗഹർട്ട് സ്വദേശികളായ മെലൻ ഖാൻ, ഭാര്യ മുഗൾ ഖണ്ടാൽ എന്നിവരാണ് അറസ്റ്റിലായത്. 10 മുൻപാണ് ഇവർ കേരളത്തിലെത്തിയത്. ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്താനും തടയാനും പരിശോധന തുടരുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ കാട്ടാനാക്രമണത്തിൽ വീട്ടമ്മ മരിച്ചു. സിങ്കുകണ്ടം സ്വദേശി മാരിയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഓപ്പറേഷൻ P-Hunt ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് നടത്തിയ പരിശോധനയിൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 7 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. 12 ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: ഇളയനില സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: റീഗൽ ജ്വല്ലേഴ്സ്,
5: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
6: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റിൽ വിപണിയിൽ ഇന്ന് സ്വർണം ഗ്രാമിന് 95 രൂപ കുറഞ്ഞ് 13,905 രൂപയും പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയുമായി. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്,
5: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
6: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
9: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
10: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
9: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
10: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
11: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
12: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
11: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: പ്രിയ ഗീതം.
1: പ്രിയ ഗീതത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ 11 മണി വരെ വിളിച്ചാവശ്യപ്പെടാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0495-236-6174, മറ്റൊരു നമ്പർ 0495-236-6176, മൊബൈൽ 9444-44-4800. ഒരു ഗാനം കേൾക്കാം. ജൂലൈ 4 എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയത്, ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ചെട്ടിപ്പടിയിൽ നിന്ന് സജിത കേൾക്കാൻ ആഗ്രഹിക്കുന്നു സുന്ദരപുരുഷൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. കൈതപ്പുറത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: പ്രിയ ഗീതം,
5: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് നൌഷാദ് സംഗീതം നൽകി. യേശുദാസും സുശീലയും പാടിയ ഗാനം ചിത്രം ധ്വനി. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു, ബേപ്പൂരിൽ നിന്നും.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: പ്രിയ ഗീതം.
5: അഗ്നി നക്ഷത്രം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനം. വാലിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകിയിരിക്കുന്നു. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രവീഷ് പാവങ്ങാട്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
3: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
4: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
5: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
0: പുത്തലത്ത് കണ്ണാശുപത്രി.
6: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
7: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ്.

0: ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പ്രിയ ഗീതം.
4: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജയവിജയ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം നിറകൂടം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കോവൂരിൽ നിന്നും ഗീത.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ആകാശവാണി 103.6 റിയൽ FM.

0: FM പ്രധാന വാർത്തകൾ. അതിർത്തി സുരക്ഷാ സേനയും ബംഗ്ലാദേശ് അതിർത്തി ഗാർഡും തമ്മിലെ 4 ദിവസത്തെ ഡയറക്ടർ ജനറൽ തല ചർച്ചകൾ ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വ്യാഴാഴ്ച വരെ തുടരുന്ന യോഗത്തിൽ നിയമവിരുദ്ധ കുടിയേറ്റവും കള്ളക്കടത്തും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണങ്ങളും ചർച്ചാ വിഷയമായേക്കും. പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് സമാപനം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിവിധ സംഘടനകളുമായി ചർച്ച നടത്തും. രാവിലെ മുതൽ ഉച്ചവരെ വ്യാപാരികൾ, തൊഴിലാളി സംഘടനകൾ, ബജറ്റ് തയ്യാറാക്കുന്ന സംഘം, വകുപ്പ് മേധാവികൾ എന്നിവരുമായി വെവ്വേറെ ചർച്ചകളാണ് മുഖ്യമന്ത്രി നടത്തുക. തെക്കൻ ഫിലിപ്പീൻസിലെ മിൻഡനാവോ മേഖലയിൽ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിലെ പസഫിക് തീരങ്ങളിൽ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ സുനാമി മുന്നറിയിപ്പ്. രാവിലെയാണ് റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ 4 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ അനുകുമാരി അറിയിച്ചു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് അഭിവാദ്യം സ്വീകരിച്ചു. 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. സ്വർണവില പവന് 760 രൂപ കുറഞ്ഞ് 111,240 13,905 രൂപയാണ് ഗ്രാം വില. മുള്ളൻപൂരിൽ ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 3ാം ദിനം അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 6 വിക്കറ്റിന് 135 റൺസ് എന്ന നിലയിലാണ്. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി ഇപ്പോൾ മുതൽ വാട്സാപ്പ് ചെയ്യൂ. 9400224440 എന്ന നമ്പറിലേക്ക്. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. ആടുജീവിതം എന്ന ചിത്രത്തിൽ ചിന്മയി, രക്ഷിത, സുരേഷ്, വിജയ് യേശുദാസ് എന്നിവർ പാടിയത്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾ, AR റഹ്മാന്റെ സംഗീതം.

കാലിക്കറ്റ് സർവകലാശാലയുടെ ഒരു വർഷ പി ജി ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ മുതൽ അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. AI ഉൾപ്പെടെ ആധുനിക മാധ്യമ സാങ്കേതിക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കോഴ്സിൽ രണ്ട് സെമസ്റ്ററുകളിലായി വിദ്യാർത്ഥികൾക്ക് ഓഡിയോ വിഷ്വൽ പ്രൊഡക്ഷൻ, ഡിസൈൻ എന്നീ വിഭാഗങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാനും ഇന്റേൺഷിപ്പിനും അവസരമുണ്ട്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഡിജിറ്റൽ ഡിസൈൻ, ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ, AI പ്രോംപ്റ്റിംഗ്, AI കണ്ടന്റ് ക്രിയേഷൻ, UA UX വെബ് ഡിസൈൻ തുടങ്ങിയവ കോഴ്സിൻ്റെ ഭാഗം.

0: ഘടകമാണ്. AI കാലഘട്ടത്തിൽ മാധ്യമരംഗത്തെ തൊഴിൽ മേഖലകളിലെ അനിവാര്യ പ്രായോഗിക നൈപുണ്യം ഉറപ്പാക്കുന്ന കോഴ്സിന് യോഗ്യത ഡിഗ്രിയാണ്. June 15 www.admission.uoc.ac.in എന്ന വെബ്സൈറ്റിലൂടെ പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് 9946823812 എന്ന നമ്പറിലോ 9846512211 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്.
1: ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ,
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യുറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ,
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: സൗദിയിൽ ജോലി ചെയ്യുന്ന നിധീഷിന്റെ ഇഷ്ടഗാനമാണ് അടുത്തത്. ഗുരു എന്ന ചിത്രത്തിൽ വേണുഗോപാലും സംഘവും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൗജന്യ പരിശീലനം, വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.
1: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
2: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
1: രസം 4 ഇരട്ടി.
2: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
0: കാവൽമാടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, സത്യൻ അന്തിക്കാടിന്റെ വരികൾ, AT ഉമ്മറിന്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു മുംബൈയിൽ നിന്നും മല്ലിക.

0: सपनों को हकीकत में बदलने के लिए सही समय पर सही कदम उठाना जरूरी है। भारतीय वायुसेना में कमीशन्ड ऑफिसर बनने के लिए एफकैट 2 ऑफ 2026 के आवेदन 20 मई से खुले हैं। विवरण के लिए विजिट करें fcat.edcil.co.in पर।
1: चेतना सेंटर फॉर न्यूरो साइकियाट्रिक रिहैबिलिटेशन ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: സ്നേഹം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു സന്ധ്യ മനോജ്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: കാശിനെ കുറിച്ച് ചിന്തിനാശ

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doj.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിലാണ് ക്ലാസുകൾ നടക്കുക. 6 മാസത്തേക്കാണ് പരിശീലനം. ജൂലൈ 1 പുതിയ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിക്കും. SSLC അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത. 18 വയസ്സ് തികഞ്ഞ മുസ്ലിം, ക്രിസ്ത്യൻ, ജൈൻ എന്നിവർക്ക് അപേക്ഷിക്കും.

ഇവരുടെ അഭാവത്തിൽ OBC, SC, ST എന്നിവരെയും പരിഗണിക്കും. അപേക്ഷകൾ നിർദ്ദിഷ്ട ഫോമിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഫോട്ടോ, BPL ആണെങ്കിൽ റേഷൻ കാർഡിൻ്റെ കോപ്പി, വിധവ അല്ലെങ്കിൽ വിവാഹമോചിതർ ആണെങ്കിൽ ആയുധ തെളിയിക്കുന്ന രേഖ സഹിതം പ്രിൻസിപ്പൽ കോച്ചിംഗ് സെൻ്റർ ഫോർ മൈനോറിറ്റി യൂത്ത്, പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കൽപ്പറ്റ എന്ന വിലാസത്തിലോ നേരിട്ടോ നൽകണം. പൂരിപ്പിച്ച അപേക്ഷ June 24 വൈകിട്ട് 5 ഓഫീസിലെത്തിക്കണം. ഫോൺ നമ്പർ 0493620222. അപ്പു എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, പി സുന്ദർരാജൻ്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു കൂട്ടാളിയുടെ അരിപ്പാറയിൽ നിന്നും ഷിജു.

0: സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ DCA, DTP, ഹോർട്ടിക്കൾച്ചർ, റീറ്റെയിൽ മാനേജ്മെന്റ്, ഹൌസ് കീപ്പിംഗ് എന്നീ മേഖലകളിൽ തൊഴിൽ പരിശീലനം നൽകുന്നു. തൊഴിൽ പരിശീലനത്തോടൊപ്പം സാമൂഹ്യ ഇടപെടൽ, വ്യക്തിത്വ വികാസം എന്നിവയിലും പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർ June 15 04 95 2351 403 അല്ലെങ്കിൽ 7025692560 എന്നീ നമ്പറുകളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ബന്ധപ്പെടുക.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: കെ ജയകുമാറിന്റെ വരികൾക്ക് AJ ജോസ് സംഗീതം നൽകി ചിത്രപാടിയ ഗാനം. ചിത്രം കുഞ്ഞാറ്റക്കിളികൾ. കേൾക്കാനായി കാത്തിരിക്കുന്നു കക്കുനിയിൽ നിന്നും സിന്ധു സജീവൻ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫുഡ് ആൻഡ് ബിവറേജസ് സർവീസ്, ഫുഡ് പ്രൊഡക്ഷൻ, ഹോട്ടൽ അക്കമഡേഷൻ ഓപ്പറേഷൻസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. പ്ലസ് ടു അല്ലെങ്കിൽ അതിന് മുകളിലുള്ള യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും സ്ഥാപനം വഴിയും അല്ലെങ്കിൽ www.fcikerala.org എന്ന വെബ്സൈറ്റ് വഴിയും ലഭിക്കും. അപേക്ഷകൾ June 15 വൈകിട്ട് 5 മങ്കടയിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫീസിൽ ലഭിക്കും. SC/ST/OEC വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോടെയുള്ള പഠനം സൗജന്യമാണ്. ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് വഴി മറ്റു വിഭാഗങ്ങളിൽ പ്പെട്ടവർക്ക് സൗജന്യ ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, CT Arcade, മഞ്ചേരി റോഡ്, മങ്കട ടൗൺ എന്ന വിലാസത്തിൽ ലഭിക്കും. ഫോൺ നമ്പർ 0493-3295733. മറ്റൊരു നമ്പർ 9539936-7285.
3: പുത്തലത്ത് കണ്ണാശുപത്രി, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
4: പുത്തലത്ത് കണ്ണാശുപത്രി.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496-0495274446.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവ ചോയ്സിലെ അടുത്ത ഗാനം അത്തോളി കുടക്കലിൽ നിന്നും അജിത രവീന്ദ്രൻ ആവശ്യപ്പെട്ടതാണ്. മൂന്നാം പക്കം എന്ന ചിത്രത്തിൽ വേണുഗോപാൽ പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കെൽട്രോണിന്റെ കോഴിക്കോട് നോളജ് സെന്ററിലാണ് കോഴ്സ് നടത്തുന്നത്. 30 വയസ്സ് കവിയാത്ത, 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള, പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ എത്തണം. ഫോൺ നമ്പർ 0995-2301772, മറ്റൊരു നമ്പർ 8590-6052-75.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്.
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: പാലക്കാട് പുള്ളോട് നിന്ന് മുഹമ്മദ് കുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു ചില്ല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഒ എൻ വിയുടെ വരികൾ, MB ശ്രീനിവാസന്റെ സംഗീതം.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: പ്രേമാഭിഷേകം, ഈ ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമൻ പാടിയ ഗാനം. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ഗംഗൈ അമരന്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു എടപ്പാളിൽ നിന്ന് ബാബുരാജ്.

0: വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സ് ഇനി 3 മണിക്ക് കേൾക്കാം. ആകാശവാണി 103.6 റിയൽ FM.

FM പ്രധാന വാർത്തകൾ. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ധാരണാപത്രത്തിൽ ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ ഗവർണറും ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത്. ബജറ്റിന് മുന്നോടിയായി വിവിധ സംഘടനകളുമായി ചർച്ച നടത്തുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയ്ക്ക് ശേഷം ശാസ്ത്രജ്ഞർ, സർവകലാശാല വൈസ് ചാൻസലർമാർ, സാമ്പത്തിക വിദഗ്ധർ തുടങ്ങിയവരുമായി ഓൺലൈനിൽ ചർച്ച നടത്തും. ഈ മാസം 19-ന് യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. പി എം ശ്രീ പദ്ധതി കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പിലാക്കിയെന്ന പ്രചാരണം തെറ്റാണെന്നും ഇതിന്റെ ഭാഗമായി പണമൊന്നും വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ യോഗ്യതയെക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ആരോപണമുന്നയിക്കുന്നവർ ബെന്നി തോമസിന്റെ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ഇറാനിൽ തന്ത്രപ്രധാന നഗരങ്ങളിൽ ഇന്നലെ രാത്രി വ്യാപക സ്ഫോടനങ്ങളുണ്ടായതായി ഇറാനിയൻ ന്യൂസ് ഏജൻസി. ടെഹ്റാൻ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നടത്തിയ മിസൈൽ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് ഇറാനെതിരായ ആക്രമണം. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ കാട്ടാനാക്രമണത്തിൽ വീട്ടമ്മ മരിച്ചു. സിങ്കുകണ്ടം സ്വദേശി മാരിയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. തൃശൂർ എരുമപ്പെട്ടി മങ്ങാട് ശക്തമായ മഴയിലും കാറ്റിലും തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. വീട്ടുപകരണങ്ങൾക്ക് കേടുപറ്റി. ജപ്പാനിൽ ഏഷ്യാകപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. 1-4 ജപ്പാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ്.
1: എവർഗ്രീൻ ഡ്യുവറ്റ്സ് ഇനി പ്രാദേശിക വാർത്തകൾക്കു ശേഷം തുടർന്ന് കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. ആകാശവാണി ഇന്ന് 90th വാർഷിക ദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 3rd ദിനം അഫ്ഗാനിസ്ഥാന്റെ 2nd ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്നു. വാർത്തകൾ വിശദമായി. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. സൌജന്യ യാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. ട്രാൻസ്ജെൻഡറുകൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും ഇക്കാര്യത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. എല്ലാ KSRTC ബസ്സുകളിലുമാണ് സൌജന്യ യാത്ര നടപ്പാക്കുന്നതെങ്കിൽ വർഷത്തിൽ 1300 കോടി രൂപയും ഓർഡിനറിയിൽ മാത്രമാണെങ്കിൽ വർഷത്തിൽ 712 കോടി രൂപയും KSRTCക്ക് ബാധ്യതയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25 സെന്റിന് താഴെ വരുന്ന അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിക്കുക. സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവനം ഏറ്റവും എളുപ്പത്തിൽ എത്തിക്കാൻ അഴിമതിരഹിത റവന്യൂ ഓഫീസുകൾ ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിവാദങ്ങൾ ഒഴിവാക്കുവാനാണ് പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ബെന്നി തോമസ് രാജിവെച്ചതെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. നിയമനത്തിൽ യാതൊരു നിയമപ്രശ്നങ്ങളുമില്ലെന്നും വിവാദമുണ്ടായപ്പോൾ തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചതാണെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആകാശവാണി ഇന്ന് 90th വാർഷിക ദിനം ആഘോഷിക്കുന്നു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. ഈ ദിനം രാജ്യത്തിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ സവിശേഷ നിമിഷത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ആകാശവാണിയുടെ ശബ്ദം ഇന്ത്യൻ ജനതയ്ക്ക് പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകി. ഡെസ്ക് റിപ്പോർട്ട്.
1: സ്വാതന്ത്ര്യാനന്തരമാണ് ആകാശവാണി അതിവേഗം വികസിച്ചത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. രാജ്യത്താകെ ആകാശവാണിക്കെന്ന് 591 സ്റ്റേഷനുകളുണ്ട്. ഇന്ത്യൻ ജനസംഖ്യയുടെ 98% ആകാശവാണിയുടെ ശബ്ദം എത്തിക്കാൻ കഴിഞ്ഞു. 23 ഭാഷകളിലും 146 പ്രാദേശിക ഭാഷകളിലും ആകാശവാണി വിവിധ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ബാഹ്യ സേവന വിഭാഗം 100+ രാജ്യങ്ങളിലേക്ക് പ്രക്ഷേപണം എത്തിക്കുന്നുമുണ്ട്. ഇതിലൂടെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശബ്ദം ഉയർത്തിക്കാട്ടാനും പ്രവാസി ഇന്ത്യക്കാരുമായി ബന്ധിപ്പിക്കാനും കഴിയുന്നു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്നീ മഹത്തായ ആശയങ്ങൾ പാലിച്ചാണ് ആകാശവാണിയുടെ വാർത്താ സേവന വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭൂഭാഗങ്ങളിൽ 24 മണിക്കൂറും എല്ലാ പ്രധാന ഭാഷകളിലും പ്രാദേശിക ഭാഷകളിലും വാർത്തകളും വിവരങ്ങളും നൽകാൻ ആകാശവാണിക്ക് കഴിയുന്നുണ്ട്. റേഡിയോ പ്രക്ഷേപണത്തിലെ പ്രൊഫഷണലിസവും നൈതികതയും പാലിച്ചാണ് ആകാശവാണി എപ്പോഴും പ്രവർത്തിക്കുന്നത്.
0: ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. രാജ്യത്തെ കോടിക്കണക്കിന് ദരിദ്ര കുടുംബങ്ങളുടെ ജീവിതത്തിൽ അന്തസ്സിന്റെയും സുരക്ഷയുടെയും ആത്മവിശ്വാസത്തിന്റെയും പുതിയ അധ്യായമാണ് 12 നരേന്ദ്രമോദി ഗവൺമെന്റ് എഴുതിച്ചേർത്തതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പ്രധാനമന്ത്രി ജൻധൻ യോജന, ഉജ്ജൽ യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന, ജൽജീവൻ മിഷൻ, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന തുടങ്ങിയ സംരംഭങ്ങൾ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ശക്തി നൽകിയതായി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തീരാജ് മന്ത്രാലയം നാളെ ഗുജറാത്ത് ഗാന്ധിനഗറിൽ ഔട്ട്റീച്ച് ശില്പശാല സംഘടിപ്പിക്കും. മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ശില്പശാലയിൽ പങ്കെടുക്കും. മഹത്തായ 90 പൂർത്തിയാക്കുന്ന ആകാശവാണിക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു. രാജ്യം മുഴുവനും ആകാശവാണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ആകാശവാണിയിലൂടെ ഏകശ്രേഷ്ഠ ഭാരതത്തിന്റെ ചൈതന്യം ശക്തിപ്പെടുകയാണെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ധാരണാപത്രത്തിൽ ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ ഗവർണറും ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി JP നദ്ദയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പ് കേസിൽ CPIM നിലപാട് അവർ

0: വ്യക്തമാക്കട്ടെ എന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പണം നഷ്ടപ്പെട്ടവർക്ക് ഇതുവരെ അത് തിരികെ ലഭിച്ചില്ലെന്നും പുതിയ ഗവൺമെന്റ് നടപടികൾ കൈക്കൊള്ളട്ടെയെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിനെതിരെ പ്രതികാരം ചെയ്യരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. സമാധാന കരാർ നടപ്പാക്കുന്ന ശ്രമങ്ങളെ ഇത് അപകടത്തിലാക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാനിൽ തന്ത്രപ്രധാന നഗരങ്ങളിൽ ഇന്നലെ രാത്രി വ്യാപക സ്ഫോടനങ്ങളുണ്ടായതായി ഇറാനിയൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിൽ രണ്ടും മധ്യനഗരമായ ഇസ്ഫഹാനിൽ മൂന്നും സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് അഭിവാദ്യം സ്വീകരിച്ചു. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ LDF ഗവൺമെന്റ് PM-ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. PM-ശ്രീ പദ്ധതി കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പാക്കിയെന്ന പ്രചാരണം തെറ്റാണെന്നും ഇതിന്റെ ഭാഗമായി പണമൊന്നും വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. 388 സ്കൂളുകളിലേക്ക് ട്രയൽ അലോട്ട്മെന്റാണ് പ്രസിദ്ധീകരിച്ചത്. ഈ മാസം 15-നാണ് ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി, അൺഎയ്ഡഡ് ക്വാർട്ടറുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2-ന് +1 ക്ലാസ് ആരംഭിക്കും. കൊല്ലത്ത് ദേശീയപാത 66 ഭാഗമായ ബൈപ്പാസിന്റെ നിർമ്മാണം മന്ത്രി ബിന്ദു കൃഷ്ണ സന്ദർശിച്ച് വിലയിരുത്തി. കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
1: ബൈപ്പാസ്, സർവീസ് റോഡ് എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികളും പ്രശ്നങ്ങളുമുള്ള സ്ഥലങ്ങളാണ് മന്ത്രിയും സംഘവും രാവിലെ സന്ദർശിച്ചത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും നിർമ്മാണത്തിലെ കാലതാമസവും ഒഴിവാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കുരിപ്പുഴ പാലത്തിന് സമീപം സർവീസ് റോഡിൽ താൽക്കാലിക ഓട അടിയന്തരമായി നിർമ്മിക്കാൻ മന്ത്രി ദേശീയപാത അധികൃതരോട് നിർദ്ദേശിച്ചു. ഓടയുടെ സ്ലാബും സർവീസ് റോഡുമായി ഉയർവ്യത്യാസമുള്ള ഇടങ്ങളിൽ അവ പരിഹരിക്കാനും നിർദ്ദേശം നൽകി. കല്ലുംതാഴത്ത് ഇരുഭാഗത്തെയും സർവീസ് റോഡുകൾ ബന്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കളക്ടർ ആനി ജൂല തോമസ്, ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ ദേവപ്രസാദ് ഷാഹു, ദേശീയപാത റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു.
0: മുള്ളൻപൂരിൽ ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ മൂന്നാം ദിനം അഫ്ഗാനിസ്ഥാന്റെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 21 റൺസ് എടുത്തിട്ടുണ്ട്. ഒന്നാം ഇന്നിംഗ്സിൽ അഫ്ഗാനിസ്ഥാൻ 152 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യ ഇന്നലെ 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസിന് ഡിക്ലെയർ ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ഇന്നലെ ഒഫീഷ്യൽ മത്സര ഫൈനലിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വനം വകുപ്പിനെ പരാജയപ്പെടുത്തി. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരവും ഉണ്ടാകും. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ നീലഗ്രഹത്തിന് ശക്തമായ സമുദ്ര സംരക്ഷിത പ്രദേശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷണങ്ങൾ അവഗണിക്കാതെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ ലോക ബ്രെയിൻ ട്യൂമർ ദിനാചരണ പ്രമേയം. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. വൈശാഖോത്സവത്തിലെ രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗതക്കുരുക്കും രൂക്ഷമായിരുന്നു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഈ മാസം 15-ന് ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. ആകാശവാണി ഇന്ന് 90th വാർഷിക ദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ മൂന്നാം ദിനം അഫ്ഗാനിസ്ഥാന്റെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
1: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യയാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. സൗജന്യയാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു.

മന്ത്രി. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. കൊല്ലത്ത് ദേശീയപാത 66 ഭാഗമായ ബൈപ്പാസിന്റെ നിർമ്മാണം മന്ത്രി ബിന്ദുകൃഷ്ണ സന്ദർശിച്ച് വിലയിരുത്തി. ബൈപ്പാസ്, സർവീസ് റോഡ് എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതി പ്രശ്ന സ്ഥലങ്ങളാണ് മന്ത്രിയും സംഘവും സന്ദർശിച്ചത്. ആത്മനിർഭർ പഞ്ചായത്ത് പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തീരാജ് മന്ത്രാലയം ഗുജറാത്ത് ഗാന്ധിനഗറിൽ നാളെ ഔട്ട്റീച്ച് ശില്പശാല സംഘടിപ്പിക്കും. ഗുജറാത്തിലെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് നേതാക്കളുമായി നേരിട്ട് ഇടപഴകുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ റെയ്ഡിൽ കണ്ണൂർ മട്ടന്നൂരിൽ പച്ചക്കറി വണ്ടിയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 1000+ പാക്കറ്റ് ലഹരി ഉൽപ്പന്നങ്ങളുമായി ഒരാളെ പിടികൂടി. വേങ്ങാട് സ്വദേശി ഷമീറിനെയാണ് പോലീസ് പിടികൂടിയത്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരനെ തട്ടിക്കൊണ്ടുപോയി സ്വർണവും പണവും കവർച്ച ചെയ്യാൻ പദ്ധതിയിട്ട സ്ത്രീ ഉൾപ്പെടെ 14 അറസ്റ്റിൽ. പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. മുള്ളൻപൂരിൽ ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 3rd ദിനം അഫ്ഗാനിസ്ഥാൻ 2nd ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 38 റൺസ് എന്ന നിലയിലാണ്. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവം ഇന്ന് തത്സമയ ഫോണിൻ പരിപാടിയായല്ല പ്രക്ഷേപണം ചെയ്യുന്നത്. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി 9400224440 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. ആദ്യഗാനം വടക്കംനാഥൻ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

ഓയൻവീട് വരികൾക്ക് രവി ബോംബെ സംഗീതം നൽകി. ചിത്ര പാടിയ ഗാനം ചിത്രം പഞ്ചാഗ്നി കേൾക്കാനായി കാത്തിരിക്കുന്നു. ഒടുമ്പ്രയിൽ നിന്നും ആമി ഇശൽ.

ചമ്പക്കുളം തച്ചൻ. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു മണക്കടവിൽ നിന്നും സുശീല സുരേഷ് കുമാർ.

നഖക്ഷതങ്ങൾ ഈ ചിത്രത്തിൽ ചിത്രപാടിയഗാനം ഒ എൻ വിയുടെ വരികൾ, രവി ബോംബെയുടെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു കാട്ടിൽ പിടികയിൽ നിന്നും ദിവ.

0: ഗാനോത്സവം.
1: ബിജേഷ് പുറക്കാട് ഭാര്യ കവിതയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ആയുഷ്കാലം, പാടിയത് യേശുദാസും ചിത്രയും. കൈതപ്രത്തിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

മൗനം സ്വരമാ എൻ പൊൻവീണയിൽ സ്വപ്നം മലരാ ഈ കൈക്കുമ്പിളിൽ.

ചിത്രം അനുപല്ലവി, പാടിയത് യേശുദാസ്. ബിജു തിരുമലയുടെ വരികൾ, കെ ജെ ജോയുടെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു പ്രസാദ് ഇരട്ടക്കുളങ്ങരയിൽ നിന്ന്.

ഗാനോത്സവം. പപ്പയുടെ സ്വന്തം അപ്പോസ് ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, വിചിത്രമലയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. സുലൈമാൻ പള്ളിക്കര MLA മുക്ക് അവരുടെ പേരക്കുട്ടിക്ക് വേണ്ടിയാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്.

ബ്രഹ്മാസ്ത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, പി ഭാസ്കരൻ്റെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു പാലക്കൽ മോഹനൻ, ഷിത, ഹർഷ, നാരായണി എന്നിവർ ഉഗ്രപുരത്തു നിന്ന്.

0: ഗാനോത്സവം.
1: തട്ടകം എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം. രജനിയും സംഗീതവും കൈതപ്രം. കേൾക്കാനായി കാത്തിരിക്കുന്നു മീനു ബാബു കൊമ്മേരി.

0: ഗാനോത്സവം.
1: തട്ടകം എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം. രജനിയും സംഗീതവും കൈതപ്രം. കേൾക്കാനായി കാത്തിരിക്കുന്നു മീനു ബാബു കൊമ്മേരി.

വർഷങ്ങൾ പോയതറിയാതെ ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചന കുഞ്ഞുമൊയ്തീൻകുട്ടി, സംഗീതം മോഹൻ സിത്താര. കേൾക്കാനായി കാത്തിരിക്കുന്നു ഹാജിറ കോഴിച്ചനയിൽ നിന്നും.

നിങ്ങളിപ്പോൾ കേട്ടത് ആരണ്യകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. ഒ എൻ വിയുടെ വരികൾ, രഘുനാഥ് സേട്ടിൻ്റെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടത് സുമി ഫറൂഖ് കോളേജ്.

0: ഹാബ്സ്ബർഗിൽ നടന്ന ഇരട്ട കൊലപാതകം അന്വേഷിക്കുന്ന കുറ്റാന്വേഷകനാണ് പെട്രോവിച്ച്. നിക്കോ എന്ന യുവാവാണ് പ്രതി. മനസ്സിൻ്റെ ഉള്ളറകൾ രംഗവേദികളാക്കിയ ഈ നാടകത്തിൽ നിക്കോവിൻ്റെ മനസ്സ് പെട്രോവിച്ചിൻ്റെ തടവറയിലാണ്. പതിതരുടെ മോചനത്തിന് പണം കൈയാളുന്ന ചൂഷകനെ വകവരുത്തുന്നത് ഒരു മാർഗമായി സ്വീകരിക്കുകയായിരുന്നു കൊലപാതകം ചെയ്ത നിക്കോവ്. അധികാരം കൈയാളുന്നവനെ തകർത്തെറിഞ്ഞ് സ്വാതന്ത്ര്യം നേടുന്ന സായുധ വിപ്ലവങ്ങളുടെ വഴിയിലായിരുന്ന നിക്കോവ് ബുദ്ധിമാനും അസാധാരണനുമായിരുന്നു. ദ്രോഹമനുഭവിക്കുന്ന നിസ്വരായ മനുഷ്യരായിരുന്നു നിക്കോവിൻ്റെ കൂട്ടാളികളെല്ലാം. നിയമം കൈയാളുന്ന പെട്രോവിച്ചും നിയമം അസാധാരണ മനുഷ്യർക്ക് ബാധകമല്ലെന്ന് വിശ്വസിക്കുന്ന നിക്കോവും നേർക്കുനേർ. നാടകം തുടർന്ന് കേൾക്കുക.
1: എന്റെ പ്രിയ സുഹൃത്തെ റസ്കോൾനിക്കോവ്, നിങ്ങൾ കൃത്യസമയത്ത് ഹാജരായല്ലോ. നിങ്ങളെ പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു.
2: എന്താണ് പെട്രോവിച്ച് ഇങ്ങനെ പെരുമാറുന്നത്? ഇതൊന്നുമല്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചത്.
1: എന്താണ് ആലോചിക്കുന്നത്? ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുകയാണെന്ന് കരുതരുത്. എന്റെ ഒരു ശൈലി ഇതാണ്. പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നാത്ത വിധത്തിൽ, എന്നാൽ പോലീസ് സ്റ്റേഷനാണെന്ന് വരുത്തി തീർക്കുക. ഏ,
2: ഞാൻ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്?
1: ഈ കടലാസ് ഞാൻ നിങ്ങൾക്ക് തരുവാനായി വച്ചിരുന്നതാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ശരിയാണോ അതോ വീണ്ടും പകർത്തി എഴുതണോ?
2: എന്ത് കടലാസോ?
1: ഹേ, ഇതിൽ അസ്വസ്ഥനാകേണ്ട ആവശ്യമൊന്നുമില്ല. അത് കൃത്യമായി കൈകാര്യം ചെയ്യും.
2: ഇതിലെഴുതിയിരിക്കുന്നത് ശരിയാണ്.
1: റസ്കോൾനിക്കോ, നിങ്ങൾക്ക് എന്തു പറ്റി? പനി മാറിയില്ലേ?
2: ആ, മാറി സർ. കൊല ചെയ്യപ്പെട്ട സ്ത്രീകളുമായുള്ള എന്റെ പരിചയത്തെക്കുറിച്ച് അറിയാനായി സാറിന് എന്നെ ചോദ്യം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: ചോദ്യം ചെയ്യലോ?
2: ഇന്നലെ സാറ് പറഞ്ഞു ഔദ്യോഗികമായ രീതിയിൽ.
1: ഓ, പ്രതി കീഴടങ്ങിക്കഴിഞ്ഞല്ലോ.
2: ആര്? ഞാനോ?
1: അല്ല, യഥാർത്ഥ പ്രതി കീഴടങ്ങി. റസ്കോൾനിക്കോ, നിങ്ങൾ സമാധാനമായിരിക്കെ, നമുക്ക് ധാരാളം സമയമുണ്ട്. നിങ്ങൾ പുകവലിക്കുമോ? കയ്യിൽ സിഗരറ്റ് ഉണ്ടോ? ഇതാ, വേണമെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കൂ. എന്റെ അതിഥിയല്ലേ സമർത്ഥനായ ചിന്തകനായ എഴുത്തുകാരൻ.
2: കാര്യത്തിലേക്ക് കടക്കൂ, എന്നെ ചോദ്യം ചെയ്യൂ. ഞാനെല്ലാം പറയാൻ തയ്യാറായി വന്നിരിക്കുകയാണ്.
1: എന്തു പറയാൻ? എന്ത് തയ്യാറായി? ആ കൊലയെപ്പറ്റിയാണെങ്കിൽ പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞല്ലോ. ഏ,
2: അതെങ്ങനെ ശരിയാവും?
1: ചെയ്ത പ്രതി കുറ്റം സമ്മതിച്ചു, അതിന് നിങ്ങളെന്തിന് പരിഭ്രമിക്കുന്നു?
2: അല്ല, അപ്പോൾ കുറ്റം ചെയ്തത്?
1: സാധാരണയായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പിന്തുടരുന്ന നിയമപരമായ ശൈലിയാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇത് വിചിത്രമായ നിയമ സമ്പ്രദായമാണ്, സംശയമില്ല. എല്ലാ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് നിസാരമായ വിഷയത്തിൽ സംഭാഷണം ആരംഭിക്കുന്നു. ഏ, മനസ്സിലായോ?
2: സർ, ഇന്നലെ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി എന്തോ ചില വിചാരണയ്ക്കായി നിങ്ങളുടെ ഓഫീസിൽ വരണമെന്ന്. ഞാൻ വന്നത് അതിനാണ്. എന്നോടെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കുക. റോഡപകടത്തിൽ മരിച്ച ആ മനുഷ്യന്റെ ശവസംസ്കാര ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കണം.
1: എന്തൊരു അക്ഷമയാണ് നിങ്ങൾക്ക്! ഏ, എഴുത്തുകാരെല്ലാം ഇങ്ങനെയാണോ? എന്തായാലും നിങ്ങളുടെ നിയമത്തെ പറ്റിയുള്ള ലേഖനം, നീതിയെപ്പറ്റിയുള്ള വാദഗതികൾ അപാരം, അപാരം.
2: ദൈവീയതന്നെ.

0: വിചാരണ ചെയ്യുകയോ പോകാൻ അനുവദിക്കുകയോ ചെയ്യുക.
1: ദൈവമേ, ദേ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാനെന്തിന് നിങ്ങളെ വിചാരണ ചെയ്യണം? മിസ്റ്റർ റസ്കോൾനിക്കോ, നിങ്ങൾ കാരണമില്ലാതെയാണ് അസ്വസ്ഥനാകുന്നത്. ശാന്തനാകൂ, ശാന്തനാകൂ.
0: എനിക്ക് ശാന്തനാകാൻ കഴിയില്ല. ഞാനെല്ലാം തുറന്നു പറയാനാണ് വന്നത്, വിചാരണയ്ക്ക് വിധേയനാകാൻ. എന്നിട്ടും നിങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല.
1: അപ്പോൾ തയ്യാറെടുപ്പുണ്ട്. സുഹൃത്തെ, നമുക്ക് കുറേ നേരം സംസാരിച്ചിരിക്കാം. നോക്കൂ, ഞാനൊരു അവിവാഹിതനാണ്. പ്രത്യാഘാതങ്ങളെപ്പറ്റി ചിന്തിക്കുകയോ മേലുകീഴ് നോക്കുകയോ ചെയ്യാത്തവൻ. സമൂഹവുമായി ഒത്തുചേർന്നു പോകുവാൻ എനിക്ക് നല്ല നിർബന്ധമൊന്നുമില്ല. പൊതുസമൂഹവുമായി എനിക്ക് ബന്ധമില്ല. സമൂഹത്തിൽ എല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്നു. എന്നാൽ എന്നെയും നിങ്ങളെയും പോലെ അടുപ്പമില്ലാത്ത രണ്ട് ബുദ്ധിമാന്മാർ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കാൻ പറ്റിയ വിഷയം കിട്ടാനായി അരമണിക്കൂറെങ്കിലും എടുക്കും.
0: ബാലിശമായ ചിലക്കൽ കൊണ്ട് ഇയാളെന്റെ ശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നത്.
1: ഇത് കണ്ടോ, ഞാൻ ചെയ്യുന്നത് ഔദ്യോഗികമായ വ്യായാമങ്ങളാണ്. ഞാൻ നിങ്ങളെ ഇരുത്തിക്കൊണ്ട് ഈ വ്യായാമങ്ങളിൽ ഏർപ്പെടുമ്പോൾ സത്യത്തിൽ വിഷമമുണ്ട്. ഈ വ്യായാമം എനിക്ക് ഒഴിവാക്കാനും പറ്റുന്നില്ല. ഞാൻ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്നതിനാൽ ഇടയ്ക്കൊരു 5 മിനിറ്റ് എണീറ്റ് നടക്കും.
0: അപ്പോൾ വിചാരണയില്ലേ? എനിക്കിതൊന്നും കേൾക്കാൻ കൗതുകമില്ല.
1: കൗതുകമുള്ള കാര്യങ്ങളാണോ പോലീസ് സ്റ്റേഷനിൽ പ്രതീക്ഷിക്കുന്നത്? എന്നാൽ അങ്ങനെയാണോ? നിങ്ങൾ തന്നെ വിചാരണയെപ്പറ്റി ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. ഇത്തരം വിചാരണകൾ ചോദ്യം ചെയ്യപ്പെടുന്നവനേക്കാളും ചോദ്യം ചെയ്യുന്നവനെയാണ് അമ്പരപ്പിക്കുന്നതെന്ന് ഞാൻ തീർത്തു പറയുന്നു. ഇതൊക്കെ മാറണം, ഇതൊക്കെ മാറണം അല്ലേ റസ്കോൾനിക്കോ?
0: മാറണം, വ്യവസ്ഥിതി തന്നെ മാറണം.
1: ഒരു കുറ്റവാളിയെ, അത് ഉത്തമ ബോധ്യമായാൽ പോലും, സമയം വരുന്നതിന് മുമ്പേ ഞാൻ അയാളെ എന്തിനു വിഷമിപ്പിക്കണം? ഉദാഹരണത്തിന്, എനിക്ക് വേണമെങ്കിൽ അയാളെ ഉടൻ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗം സ്വീകരിക്കാം. അയാളെ എന്തുകൊണ്ട് കുറച്ച് സമയം പട്ടണത്തിൽ കറങ്ങാൻ അനുവദിച്ചുകൂടാ? നിങ്ങൾക്കിനിയും ഞാൻ പറയുന്നത് വ്യക്തമായില്ലെന്ന് തോന്നുന്നു.
0: മനസ്സിലാവുന്നു, ഏറെ മനസ്സിലാവുന്നു.
1: ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എങ്കിലും മനുഷ്യർ വ്യത്യസ്ത സ്വഭാവക്കാരല്ലേ എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. തെളിവുണ്ടാവില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ശരിയാണ്, തെളിവുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾക്കറിയാമോ, തെളിവുകൾ രണ്ട് രീതിയിലെടുക്കാം.
0: ഒന്നോ രണ്ടോ തെളിവല്ല, കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായിരിക്കും ശ്രമം. പെട്ടെന്ന് വിചാരണയ്ക്കൊരുമ്പെട്ടാൽ അത് നഷ്ടമാകുമെന്നതുകൊണ്ടാണോ?
1: അതെ, അതെ, നിങ്ങൾ പറഞ്ഞതാണ് അതിന്റെ ശരി. പെട്ടെന്ന് ജയിലിൽ പിടിച്ചിട്ടാൽ അവന്റെ മനസ്സിന്റെ അനിശ്ചിതത്വം മാറും, സ്വസ്ഥമാകും. പിന്നെ അവന് ഭയപ്പെടേണ്ടതില്ല. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ചിരി വരുന്നു അല്ലേ?
0: നിയമസമ്പ്രദായം അടിസ്ഥാനമാക്കി പൊതു കേസ് നമുക്കുണ്ടോ? പുസ്തകങ്ങളിൽ വിശദീകരണം ഉണ്ടായിരിക്കാം, അതല്ലേ നിങ്ങൾ പറയാൻ വരുന്നത്?
1: അതെ, അതെ, അതെ. ഓരോ കേസും ഓരോ കുറ്റവും അത് നടന്നു കഴിഞ്ഞ ഉടനെ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രത്യേക കേസായി മാറുന്നു.
0: നിങ്ങളുടെ ശൈലി എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അതിൻ്റെ ഇരയാണ് ഞാൻ.
1: കുറ്റം ചെയ്തവരെ ഞാൻ ഒറ്റയ്ക്ക് വിടുന്നു, യാതൊരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കാതെ, ശരീരത്തിൽ ഒരു പോറലും ഏൽപ്പിക്കാതെ. അതേസമയം അവന് സംശയം ഉണർത്തണം. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാമെന്നും ഊണിലും ഉറക്കത്തിലും ഞാൻ അവനെ നിരീക്ഷിക്കുന്നുണ്ടെന്നും. അത്തരം ഒരവസ്ഥയിൽ ഒരുവന് സമാധാനത്തോടെ ജീവിക്കാനാവില്ല.
0: അങ്ങനെ തുടർച്ചയായ സംശയവും ഭയവും അവനെ ഭ്രാന്ത് പിടിപ്പിക്കും.
1: അപ്പോൾ അവൻ സ്വയം എന്റെ അടുത്ത് വരും, അല്ലെങ്കിൽ 2 2 4 എന്ന രീതിയിൽ വ്യക്തമായി എന്തെങ്കിലും ചെയ്യും. എല്ലാ കുറ്റവാളികളുടെയും മനസ്സ് ഒന്നു തന്നെയാണ്.

0: അല്ല സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കുറ്റവാളികളുടെ മനഃശാസ്ത്രം പഠിപ്പിക്കാനാണോ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്?
1: കണ്ടോ കണ്ടോ കണ്ടോ, കുറ്റവാളികളെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞരമ്പ് രോഗികളാണ്. കോപം നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ, എടുത്തു ചാട്ടക്കാർ, ഇത്തരക്കാരെല്ലാം ഞങ്ങളുടെ സ്വർണ്ണ ഖനിയാണ് കേട്ടോ. ഏ,
0: ഇതൊരു പാഠമാണ്. പൂച്ച എലിയെ ഇട്ട് തട്ടിക്കളിപ്പിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് സാർ.
1: കത്തുന്ന മെഴുകുതിരികൾക്ക് ചുറ്റും ഇയാമ്പാറ്റ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ അവൻ എന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ക്രമേണ അവന് സ്വാതന്ത്ര്യത്തോടുള്ള ആകർഷണം നഷ്ടപ്പെടും. എന്തിനധികം അയാൾ തന്നെ വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് തരും.
2: ഇയാൾ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ കരുതിയതിലും വലിയ ബുദ്ധിമാൻ. എന്നാൽ ഇതിനു പിന്നിൽ മറ്റ് പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. എന്നെ പേടിപ്പിക്കാനുള്ള നാടകങ്ങൾ.
1: റസ്കോൾനിക്കോവ്, നിങ്ങൾ വല്ലതും പറഞ്ഞോ?
3: പറഞ്ഞു
1: പറഞ്ഞു, മനസ്സിലെന്തോ പറഞ്ഞു. ഞാനത് കേട്ടു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 40-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ പങ്കജ് ഉദാസ് പാടിയ ഗസലുകൾ കേൾക്കാം.

പങ്കജ് ഉദാസ് പാടിയ ഗസലുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. ആകാശവാണി 103.6 റിയൽ എഫ്എം.

FM പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറാനിലേക്കുള്ള യാത്ര ഇന്ത്യക്കാർ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും മുന്നറിയിപ്പ്. 12ാം ക്ലാസ് പരീക്ഷാ ഫലം പരിശോധിക്കാനും പുനർമൂല്യനിർണയത്തിനുമായി 160,000 പേർ അപേക്ഷ സമർപ്പിച്ചതായി CBSE. നീറ്റ് UG പുനഃപരീക്ഷാ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും ഗതാഗത മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ ഓപ്പറേഷൻ ക്ലീൻ കേരള പുരോഗമിക്കുന്നു. ഷിഗല്ല രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ, കൂൾ ബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പരിശോധന നടന്നു. പ്രക്ഷേപണത്തിന്റെ 90ാം വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. വാർഷികത്തോടനുബന്ധിച്ച് ദേവികുളം സ്പൈസ് FM ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു.

0: കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി 9400224440 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ മുതൽ വാട്സാപ്പ് ചെയ്യാം. ആദ്യ ഗാനം നിറം എന്ന ചിത്രത്തിൽ സുജാത പാടിയതാണ്. ബിച്ചു തിരുമലയുടെ വരികൾ, വിദ്യാസാഗരൻ്റെ സംഗീതം.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: താമരശ്ശേരിയിൽ നിന്നും പ്രജിന, വിജീഷ്, നേഹന, നിഹാൻ ഇവർ ആവശ്യപ്പെട്ട ഗാനമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭ മഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭ മഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ചെമ്പരത്തി ഈ ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനം, വയലാറിന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു KMK അബ്ദുള്ള കോളിച്ചാൽ.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
5: കളിയാട്ടം ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചനയും സംഗീതവും കൈതപ്രം. കേൾക്കാനായി കാത്തിരിക്കുന്നു ആലപ്പുഴ കാവുങ്കലിൽ നിന്ന് അജിതാ വിശ്വൻ.

0: മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
5: കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം, വയലാറിന്റെ വരികൾ, ആർ കെ ശേഖറിന്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു തൃശൂർ ജില്ലയിലെ ചിറ്റണ്ടയിൽ നിന്ന് സായിപ്രിയ, സുനിത, ചിന്നു, മിന്നു എന്നിവർ.

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: മീശ മാധവൻ. ഈ ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു ബാബു രാമനാട്ടുകര.
1: ചന്ദന പുട്ടെനിക്കല്ലേ, എനിക്കല്ലേ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ചിത്രം അഭിമന്യു, പാടിയത് എം ജി ശ്രീകുമാർ. കൈതപ്രത്തിൻ്റെ വരികൾ രവീന്ദ്രൻ്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു മാങ്കാവിൽ നിന്നും ബേബി.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: കൈതപ്രത്തിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം സൗഭാഗ്യം. ആവശ്യപ്പെട്ടിരിക്കുന്നു അത്താണിക്കലിൽ നിന്ന് പ്രതീഷ്, പ്രവീൺ, മീര പ്രതീഷ്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: മണവാട്ടി എന്ന ചിത്രത്തിൽ എ എം രാജ പാടിയ ഗാനം, വയലാറിന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം കേൾക്കാനായി കാത്തിരിക്കുന്നു പ്രതാപൻ അഴീക്കോട്.

0: യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
0: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
4: പി കെ ഗോപിയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി ചിത്ര ആലപിച്ച ഗാനം, ചിത്രം ധനം. കേൾക്കാനായി കാത്തിരിക്കുന്നു അശ്വതി നരിക്കുനിയിൽ നിന്ന്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൌത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും മുന്നറിയിപ്പ്. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ കെഎസ്ആർടിസി ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും ഗതാഗത മന്ത്രി സി പി ജോൺ. കോഴിക്കോട് ജില്ലയിൽ ഓപ്പറേഷൻ ക്ലീൻ കേരള പുരോഗമിക്കുന്നു. ഷിഗല്ല രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ, കൂൾബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പരിശോധന നടന്നു. സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തദ്ദേശ സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പും സംയോജിത പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊച്ചി തീരത്ത് കഴിഞ്ഞ വർഷം മേയിൽ മുങ്ങിയ MSC Elsa 3 എന്ന വിദേശ ചരക്കുകപ്പലിലെ 3 വിദേശ ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ഹൈക്കോടതി അനുമതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച ഇറങ്ങും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും നാളെ ചുവപ്പ് ജാഗ്രതയും നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. അഫ്ഗാനിസ്ഥാനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഒരു ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ്.

0: ഡോസ് ദ സ്റ്റീൽ ഡോസ്.
1: മ്യൂസിക് നിക്സ്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: Music Mix.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: Hey!

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ.
2: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
3: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: ഫിൽംസ് മേ മേരി ഓൾ ടൈം ഫേവറേറ്റ് ഫിലിം കൗൺസി ഷോലെ. മേനെ ഉസ് ഫിലിം കോ കോയി 6 ബാർ തിയേറ്റർ മേ ദേഖാ ഹൂ. ഉസ്കാ ഹർ സീൻ അച്ഛാ ഥാ. ഉസ്മേ കോമഡി ഥി, റൊമാൻസ് ഥാ, ട്രാജഡി ഥി. അബ് മുജെ ഏക് ബാത് യാദ് ഹൈ कि हर बार मैं वो फिल्म देखने जाती हूँ, पता तो है कि फिल्म में क्या होने वाला है, बिगनिंग टू एंड सारी फिल्म पता थी, मगर हर बार जब वो सीन आता कि अमित जी मर रहे हैं और धर्म जी की बाहों में और जय वीरू, हर बार वो सीन आता, हर बार मैं जार जार वहाँ पर रोना शुरू कर देती. लाइक आई सेड, शोले इज़ माई फेवरेट फिल्म एंड अमित जी इज़ वन ऑफ माई फेवरेट आर्टिस्ट. अमित जी का वो गाना देखे जिसमें उनकी कोई कॉमेडी हो.
6: अरे भंग का रंग जमा हो चकाचक, फिर लो पान चबाए, अरे ऐसा झटका लगे जिया पे पुनर्जन्म हो जाए. ओ खई के पान बनारस वाला.

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
7: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. സ്കൂൾ അങ്കണങ്ങൾ പച്ചപ്പണിയാൻ കതിർ കാർഷിക ക്ലബ്ബുകൾ. വിദ്യാലയമുറ്റങ്ങൾ കൃഷിമുറ്റങ്ങളായി കതിരണിയുന്ന വർണ്ണാഭമായ കാഴ്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കതിർ കാർഷിക ക്ലബ്ബുകൾ വിദ്യാലയങ്ങളിൽ ഇടം പിടിക്കുകയാണ്. വിദ്യാഭ്യാസത്തിനൊപ്പം സർഗാത്മക കഴിവുകൾ മാറ്റുരയ്ക്കാനുള്ള ഇടം എന്നതിലൊക്കെ ഉപരിയായി കൃഷി എന്താണ്, കൃഷിയുടെ പ്രാധാന്യം എന്താണ്,

നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മെ ആരോഗ്യത്തോടെ മുന്നോട്ട് നയിക്കുന്നത് എന്ന തിരിച്ചറിവ് നൽകിക്കൊണ്ട് വിഷരഹിതമായ പച്ചക്കറികൾ വിളയിക്കാനും കൃഷി ചെയ്യാനും കുട്ടിക്കാലം മുതൽ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കാനുമാണ് സ്കൂളുകളിൽ കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കദിർ എന്ന പേരിലുള്ള കാർഷിക ക്ലബ്ബുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയിലെ ഈ പുത്തൻ ആശയം കലാലയങ്ങളിലൂടെ നടപ്പിലാക്കുക വഴി വളർന്നു വരുന്ന ഒരു തലമുറയിലൂടെ ഇത് പ്രാവർത്തികമാക്കുവാനും സമൂഹത്തിലെ

0: കൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയിലെ ഈ പുത്തൻ ആശയം കലാലയങ്ങളിലൂടെ നടപ്പിലാക്കുക വഴി വളർന്നുവരുന്ന ഒരു തലമുറയിലൂടെ ഇത് പ്രാവർത്തികമാക്കുവാനും സമൂഹത്തിലെ ഏത് ഉന്നത സ്ഥാനം അലങ്കരിച്ചാലും കൃഷിയെ ഒപ്പം കൂട്ടേണ്ടതിന്റെ പ്രാധാന്യം ഇവരിൽ നിക്ഷിപ്തമായിരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ദീർഘവീക്ഷണത്തോടെയുള്ള ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കതിർ കാർഷിക ക്ലബ്ബുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയുണ്ടായി. നമുക്ക് അന്നം തരുന്ന കർഷകരെ നമ്മുടെ മാതാപിതാക്കന്മാരെ ആദരിക്കുന്നതുപോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് മുഖ്യമന്ത്രി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു.
1: നമ്മൾ എത്ര വലിയ ഉന്നതങ്ങളിൽ പോയാലും എത്ര വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നാലും മൂന്ന് നേരവും നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കർഷകരെ നമ്മൾ ആദരിക്കണം. നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുന്നത് പോലെ കർഷകനോടൊരു ആദരവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഈ മണ്ണ് ഇളക്കി മറിച്ച് അതിൽ പൊന്നു വിളയിച്ച് വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് നമുക്കത് തരുന്ന ഒരാളാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ആ ഒരു സംസ്കാരം വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലുണ്ടാകണം. പ്രകൃതിയോട്, പ്രകൃതിയുമായി ഒരു സൗഹൃദം, പ്രകൃതിയുമായി ഒരു ഹൃദയബന്ധം ഉണ്ടാക്കുക. എത്ര ചരാചരങ്ങളാണ് നമ്മുടെ പ്രകൃതിയിലുള്ളത്! ആ പ്രകൃതിയെ തകർക്കാനുള്ള ഒരു നീക്കത്തെയും നമ്മൾ സമ്മതിക്കും. അത് നമ്മുടെ വീട്ടുവളപ്പിലായാലും പൊതുനിരത്തിലായാലും പൊതുപ്രദേശങ്ങളിലായാലും ആ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് നൽകുന്ന ഈ സിഗ്നൽ, ആ സിഗ്നൽ എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് വരാനിരിക്കുന്ന വലിയ അപകടത്തെ മനുഷ്യൻ്റെ ബുദ്ധിശക്തി കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നമ്മളെല്ലാം പങ്കാളികളാണ്. യഥാർത്ഥത്തിൽ പരിസ്ഥിതിയുടെ മിത്രങ്ങൾ ആരാണ്? ഞാൻ പറയും, കർഷകരാണ് പരിസ്ഥിതിയുടെ മിത്രങ്ങൾ. ചെടികൾ നട്ടുപിടിപ്പിച്ചും മരങ്ങൾ നട്ടുവളർത്തിയും പ്രകൃതിക്ക് പോറലേൽപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കർഷകർ. ആ കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് നമ്മൾ പദ്ധതികൾ ഉണ്ടാക്കി കൊടുക്കണം. കാർഷികമായ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ പോകണം.
0: ചടങ്ങിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. വിദ്യാലയങ്ങളിൽ കതിർ ക്ലബ്ബുകൾ ആരംഭിക്കുന്നതിന് മുൻകൈയെടുത്ത വിദ്യാഭ്യാസ വകുപ്പിനെ കൃഷിമന്ത്രി നന്ദി അറിയിച്ചു.
2: ഇന്ന് കേരളത്തിൽ ഒരു വലിയ പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കുക. അത് നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ്. ഞാൻ ആ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ വകുപ്പും നൽകിയിട്ടുള്ള പിന്തുണയ്ക്ക് പ്രത്യേകം നന്ദി പറയാൻ ആഗ്രഹിക്കുക. കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃഷിയുടെ ക്ലബ്ബുകൾ ആവിഷ്കരിക്കുക, വിദ്യാർത്ഥികളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രത്യേകത കൃഷിയിലൂടെ ആവിഷ്കരിക്കാൻ, ഏറ്റവും മനോഹരമായിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള സർഗാത്മക പ്രതിരോധം വാർത്തെടുക്കാനും ഒക്കെയുള്ള പദ്ധതിയാണ് കതിർ.

കുട്ടിക്കർഷകർ ഇറങ്ങുകയാണ് പാടത്തേക്ക്. അവർ തൈനടാനും വളമിടാനും വെള്ളമൊഴിക്കാനുമൊക്കെ വിദ്യാലയമുറ്റത്ത് നിന്നേ പഠിക്കുകയാണ്. പഠനത്തോടൊപ്പം കാർഷിക പഠനവും പൂർത്തീകരിക്കുമ്പോൾ ജീവിത വിജയത്തിനൊപ്പം ആരോഗ്യ സുരക്ഷയും കൈവരിക്കും.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.
2: വീടുകളുടെ അകത്തളങ്ങൾ ഹരിതാഭമാക്കുന്നതിൽ മുഖ്യമായ പങ്കാണ് അലങ്കാര സസ്യങ്ങൾക്കുള്ളത്. അകത്തളങ്ങൾക്ക് അഴക് കൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം.
3: നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറികളിൽ ഇന്ന് ചെടികൾക്ക് പ്രഥമ സ്ഥാനമാണുള്ളത്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ പൊതുവായി ഹൗസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് എന്നു പറയും. ചട്ടികളിൽ ഒതുങ്ങി വളരുന്ന പ്രകൃതമുള്ള പൂച്ചെടികളും വർണ്ണാഭമായ ഇലകളോടുകൂടിയ അലങ്കാര ഇലച്ചെടികളുമാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത്. പൂവുള്ള സസ്യങ്ങളായ ആഫ്രിക്കൻ വയലറ്റ്, ആന്തൂറിയം, പീസ് ലില്ലി, കലാഞ്ചോ, വിവിധ ഇനം ഓർക്കിഡുകൾ, വിവിധ നിറത്തിലുള്ള പൂക്കളോടുകൂടിയ ബിഗോണിയ ഇനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇന്ന് നമ്മുടെ സ്വീകരണ മുറികളിൽ കാണാവുന്നതാണ്. ഇവക്കു പുറമെ വിവിധ നിറത്തിലും ആകൃതിയിലുമുള്ള ഇലകളോടുകൂടിയ വർണ്ണാഭമായ ചുവപ്പ്, വെള്ള, മഞ്ഞ തുടങ്ങിയ പൊട്ടുകളോടും വരകളോടും കൂടിയ ഒറ്റനോട്ടത്തിൽ പ്ലാസ്റ്റിക് ചെടികളെ പോലെ തോന്നിപ്പിക്കുന്ന അലങ്കാര ഇലച്ചെടികൾ അകത്തളത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. അഗ്ലോണിമ, ഡ്രസീന, അലോക്കേഷ്യ, കലാത്തിയ, ഷെഫ്ലറ, ഫിറ്റോണിയ, പെപ്പറോമിയ, സിങ്കോണിയം, ഫിലോഡെൻഡ്രോൺ തുടങ്ങി വള്ളി ഇനങ്ങളായ ഇംഗ്ലീഷ് ഐവി, മണി പ്ലാന്റ്, പായലിനങ്ങൾ, കല്ലിമുള്ളിനങ്ങൾ തുടങ്ങിയ 100 ചെടികൾ പോട്ടഡ് പ്ലാന്റ്സ് വിപണിയിൽ ഇന്ന് പ്രചാരത്തിലുണ്ട്. ഇനി അകത്തള അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ചെടികളെ എങ്ങനെ പരിചരിക്കാമെന്ന് നോക്കാം. ചട്ടിയിൽ ഒതുങ്ങി വളരുന്ന കുറിയ ഇനം ചെടികളാണ് അകത്തളങ്ങളിലേക്ക് ഏറ്റവും അനുയോജ്യം. നമ്മുടെ വീടിനകത്ത് വളർത്തുന്നത് കൊണ്ട് തന്നെ മിതമായ സൂര്യപ്രകാശം മാത്രം ആവശ്യമുള്ള ചെടികളാണ് നാം ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. ചെടി വളർത്താനായി മൺചട്ടികളോ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളോ കോൺക്രീറ്റ് അല്ലെങ്കിൽ സെറാമിക് ചട്ടികളോ ഉപയോഗിക്കാവുന്നതാണ്. നീർവാർച്ചയ്ക്കായി 2-3 ദ്വാരങ്ങളോടുകൂടിയ ചട്ടികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നീർവാർച്ചയുള്ളതും നേരിയ തോതിൽ അമ്ലതയുള്ളതുമായ വളർച്ചാ മാധ്യമമാണ് ചട്ടികളിൽ നിറയ്ക്കേണ്ടത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ തുല്യാനുപാതത്തിൽ ചേർത്ത മിശ്രിതമാണ് ചട്ടികളിൽ നിറയ്ക്കാൻ നാം സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഭാരം കുറഞ്ഞ മാധ്യമമാണ് അകത്തളങ്ങളിൽ വെക്കുന്ന ചട്ടികളിലേക്ക് ഉത്തമം. ഇതിനായി മണ്ണിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ളതോ അല്ലെങ്കിൽ മണ്ണ് തീരെ ഇല്ലാത്തതോ ആയ മിശ്രിതമാണ് ഉപയോഗിക്കേണ്ടത്. അതിലൊന്ന്

0: ഒന്നാണ് 3:1:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോറ്, വെർമിക്കുലേറ്റ്, പെർലൈറ്റ് എന്നിവ അടങ്ങിയ മിശ്രിതം. മതിയായ ജലസേചനം അനിവാര്യമായ ചെടികളാണ് പോട്ടഡ് പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ നനയുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം. ആഴ്ചയിൽ 1-2 തവണ മാത്രം നന നൽകിയാൽ മതിയാകും. ചെടിയുടെ വളർച്ചയ്ക്കായി വെള്ളത്തിലലിയുന്ന 19:19:19 മിശ്രിതം 2 മുതൽ 4 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലയിപ്പിച്ച് മാസത്തിൽ 1 തവണ ഇലകളിൽ തളിക്കാവുന്നതാണ്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ മാസത്തിൽ 1 തവണയെങ്കിലും 1-2 മണിക്കൂർ തുറസായ സ്ഥലങ്ങളിൽ വെയിൽ കൊള്ളിക്കുന്നതും നല്ലതാണ്. ഒരൽപം സമയവും ശ്രദ്ധയും നൽകിയാൽ ഉദ്യാനപ്രേമികൾക്ക് വരുമാനമാക്കാവുന്നതും അഴകിനു പുറമെ ആദായകരമായ ഒരു സംരംഭമാക്കി മാറ്റിയെടുക്കാവുന്നതുമായ ഒരു മേഖല കൂടിയാണ് അകത്തള സസ്യങ്ങളുടെ ഉൽപാദനം.
1: അകത്തളങ്ങൾക്ക് അഴകു കൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

FM പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൗത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാക്കിക്കൊണ്ട് മിസൈൽ ആക്രമണം തുടർന്ന് ഇസ്രായേലും ഇറാനും. സ്ഥിതിഗതികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി VD സതീശൻ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും ഗതാഗത മന്ത്രി CP ജോൺ. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ജഡ്ജി പിന്മാറി. കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്കയച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പും ജില്ലയിൽ പരിശോധനകൾ ശക്തമാക്കി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് നാളെ 10 വർഷം പൂർത്തിയാവും. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ സ്മരണീയ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കും. കേന്ദ്ര സർക്കാരിന്റെ യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് കേരള ഡയറക്ടറായി അഭയ് ശങ്കർ SR ചുമതലയേറ്റു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും നാളെ ചുവപ്പ് ജാഗ്രതയും നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ

0: ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. അഫ്ഗാനിസ്ഥാനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഒരു ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 6 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.
3: കോളിവുഡ് ഹിറ്റ്സ്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
4: Hollywood hits.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: Hollywood hits.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: കോളിവുഡ് ഹിറ്റ്സ്.

ആകാശവാണി 103.6 റിയൽ എഫ് എമ്മിൽ ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ലൂട്ട്മാർ എന്ന ചിത്രത്തിന് വേണ്ടി ആശാ ഭോസ്ലെ പാടിയത്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാം സിന്ദഗി ഓർ തൂഫാൻ എന്ന ചിത്രത്തിനു വേണ്ടി മുകേഷ് പാടിയ ഗാനം.

0: ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നു ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം താജ്മഹൽ എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റഫിയും ലതാ മങ്കേഷ്കറും പാടിയത്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: പണ്ഡിറ്റ് നരേന്ദ്ര ശർമ്മ എഴുതി, ലക്ഷ്മികാന്ത് പ്യാരേലാൽ ഈണം പകർന്ന്, ലതാ മങ്കേഷ്കറും സംഘവും പാടിയ ഗാനമാണ് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനത്തേത്. ചിത്രം സത്യം ശിവം സുന്ദരം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഇനി നാളെ വൈകുന്നേരം 5:30.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: FM പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാക്കിക്കൊണ്ട് മിസൈൽ ആക്രമണം തുടർന്ന് ഇസ്രായേലും ഇറാനും. സ്ഥിതിഗതികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൗരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്നുച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തത്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി VD സതീശൻ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും ഗതാഗത മന്ത്രി CP ജോൺ. മാലിന്യത്തിൽ നിന്ന് മോചിപ്പിച്ച് അഷ്ടമുടിക്കായൽ വൃത്തിയുള്ളതാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള DTPC ബോട്ട് ജെട്ടിയിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4-വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പും ജില്ലയിൽ പരിശോധനകൾ ശക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 233 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 215 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ ആരംഭിച്ച് നാളേക്ക് 10 വർഷം പൂർത്തിയാവുന്നു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ സ്മരണിക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും നാളെ ചുവപ്പ് ജാഗ്രതയും നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിതീവ്ര മഴയുടെ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെയാണ് നിരോധനം. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ഗാനകേളി.
4: One zero three point.

0: 6 റിയൽ എഫ്എം.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗാനകേളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യ ഗാനം കേൾക്കാം. ചിറ്റൂർ ഗോപി വരികൾ എഴുതി വിൽസൺ ഈണം പകർന്ന് ചിത്ര പാടിയത്. ചിത്രം കോകിലം.

0: സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
0: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഗാനകേളിയിൽ അടുത്തതായി കേൾക്കാം മഹാസമുദ്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് M.J. ചന്ദ്രൻ.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: ഷോപ്പിക്ക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ഗാനകേളി.
1: പി ഭാസ്കരന്റെ വരികൾക്ക് എസ് പി വെങ്കിടി.

0: മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
1: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വിലക്കുറവുമായി മൈ ജി ലാഭമഴ
2: ബാങ്ക് ക്യാഷ് ബാക്ക് മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
5: എം ജി രാധാകൃഷ്ണന്റെ സംഗീത നിർദ്ദേശത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം നരസിംഹം. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ഗാനകേളി, ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
3: സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആധുനികവും ഏറ്റവും

0: മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
6: വെനീസിയ ബാത്ത്വെയർസ്.
7: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
6: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
8: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
9: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 29:43. അല്പസമയത്തിനകം 6:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കുകപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാരോട് നിർദ്ദേശിച്ച ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നും എംബസി നിർദ്ദേശിച്ചു. അതേസമയം ഒമാൻ തീരത്ത് 24 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച കപ്പലിന് തീപിടിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കുകപ്പലിലെ 3 വിദേശ ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങും. രാജ്യം വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഉത്തരവിൽ ഉൾപ്പെടുത്തും. രണ്ടുപേരുടെ കാര്യത്തിൽ തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേരളത്തിൽ 1 വർഷത്തിലേറെയായി കഴിയുന്ന കപ്പലിലെ 7 ജീവനക്കാരാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഷ്ടമുടി കായൽ വൃത്തിയുള്ളതാക്കുമെന്നും കായലും പരിസരങ്ങളും സന്ദർശിക്കവേ അദ്ദേഹം അറിയിച്ചു. ശുചീകരണം ഉറപ്പാക്കാൻ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബെസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനം

0: ശക്തമാക്കിയത്. 200 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണവും ആരോഗ്യ സർവേയും നടത്തി. രോഗലക്ഷണങ്ങളുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഓപ്പറേഷൻ ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഹോട്ടൽ, കൂൾബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ 626 പരിശോധനകൾ നടന്നു. ന്യൂനതകൾ കണ്ടെത്തിയ 95 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. വലിയ വീഴ്ചകൾ കണ്ടെത്തിയ 60 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനായി നോട്ടീസ് നൽകി. 259 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു.
1: ഷിഗല്ല രോഗവ്യാപനം തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയോജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേസിന്റെ തുടർ നടപടികൾ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ചിലർ പരിശോധിച്ചിട്ടുണ്ടെന്ന് നേരത്തെ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വി മുരളീധരൻ എംഎൽഎക്ക് കൈമാറി. ഷോളുകളും പൂച്ചെണ്ടുകളും ഉപഹാരമായി നൽകുന്നതിന് പകരം പുസ്തകങ്ങളും പേനകളും നൽകണമെന്ന ശ്രീ വി മുരളീധരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ .bhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 388 സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാണ്. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. വിശദാംശങ്ങളിലേക്ക്.
3: മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനന കാലം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. തീരദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി 9 തീരദേശ ജില്ലകളിലായി 20 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇടുക്കി പീരുമേട് പാമ്പനാറ്റിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവ് നായയെ കല്ലാറിൽ വച്ച് പിടികൂടി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാരെ അറിയിച്ചു. കാട്ടാന ആക്രമണങ്ങൾ ഏറെയുള്ള ഇടമാണ് ചിന്നക്കനാൽ. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാലും ശാന്തൻ പറയും. വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പനെ നാട് കടത്തിയപ്പോൾ മറ്റ് ഒറ്റയാമാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഇവയൊന്നും കൃത്യമായി നടപ്പായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ RRT സംഘത്തിന് ആനകളെ തുരത്താൻ ആവശ്യമായ ആയുധങ്ങളോ സൗകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപവും ശക്തമാണ്.
1: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ ദിനം പ്രതി രൂക്ഷമാകുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ മാറി മാറി ഭരിച്ച സർക്കാരുകൾ പരാജയപ്പെട്ടതായി BJP MLA രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 2 മാത്രം സംസ്ഥാനത്ത് 5 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രക്ഷേപണ രംഗത്ത് 90 വാർഷികം ആഘോഷിച്ച് ആകാശവാണി. 1936 ജൂൺ 8

0: ത്തിനാണ് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 90 വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം സ്പൈസ് FM ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കുകപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ഗാനകേളി തുടരുന്നു. ബിച്ചു തിരുമല ഔസേപ്പച്ചൻ കൂട്ടുകെട്ടിൽ ചിത്രപാടിയ ഗാനം ചിത്രം ഗമനം.
2: സനി പലി സനി പമ പമ പലി പമ ഗ സനി സഗ സനി സഗ സനി സ പമ ഗ സനി സരി നിര നിര നിര.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
6: പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനകേളി. അടുത്തതായി കേൾക്കാം വി ഗോപാലകൃഷ്ണൻ വരികൾ എഴുതി കണ്ണൂർ രാജൻ ഈണം പകർന്ന് ഉണ്ണിമേനോനും മിൻമിനിയും പാടിയ ഗാനം, ചിത്രം കടൽ പൊന്ന്.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: ഗാനകേളിയിലെ അടുത്ത ഗാനം ലാളനം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ഇന്നത്തെ ഗാനകേളിയിലെ അവസാന ഗാനം അർത്ഥന എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എസ് പി വെങ്കിടേഷ്.

0: ഗാനകേളി.
1: One 103.6 Real FM.

FM പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാക്കിക്കൊണ്ട് മിസൈൽ ആക്രമണം തുടർന്ന് ഇസ്രായേലും ഇറാനും. സ്ഥിതിഗതികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൗരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്നുച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തത്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. കോളിയാട് മാർ ബെസീലിയോ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി VD സതീശൻ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെയാണ് അവസരം. പരിശീലനം പൂർത്തിയാക്കിയ 44 വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് തൃശൂരിലെ കേരള പോലീസ് അക്കാഡമിയിൽ നടന്നു. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് അഭിവാദ്യം സ്വീകരിച്ചു. കർക്കിടക വാവുബലി തർപ്പണത്തിന് തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ സ്പെഷ്യൽ പാസുകൾ ഒരുക്കില്ലെന്നും ഭക്തർക്ക് ഓൺലൈനായി ടിക്കറ്റ് എടുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഓൺലൈൻ ബുക്കിംഗിന് പുറമെ തിരുവല്ലം ക്ഷേത്രത്തിലും നഗരത്തിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിലും ടിക്കറ്റുകൾ നേരിട്ടെത്തി മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സംവിധാനമൊരുക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 233 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 215 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും നാളെ ചുവപ്പ് ജാഗ്രതയും നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിതീവ്ര മഴയുടെ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെയാണ് നിരോധനം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: ഇന്ത്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

ചെറുമണിക്കാറ്റിന്റെ ഈനങ്ങളിൽ തല ചാച്ചു പോ.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക്ക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
8: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 24:40 അല്പസമയത്തിനകം 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൌത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദരിദ്ര വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ നിർണായക പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗാലന്ററി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രയേലിനും ഇറാനുമിടയിൽ രൂക്ഷമായ മിസൈലാക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങളും വ്യോമത്താവളങ്ങളും ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനിലെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. ലബനന് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കി. യമനിൽ നിന്നും ഇസ്രയേലിന് നേരെ മിസൈലാക്രമണ ശ്രമമുണ്ടായതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് ഒഴിവാക്കി സമാധാന ചർച്ചയിലേക്ക് മടങ്ങിവരണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സമഗ്രമായ കരാർ രൂപീകരിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഖത്തർ പിന്തുണയറിയിച്ചു. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ഉച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു.
1: That today around 1:30 PM there has been a fire reported on a vessel MT Marivex in which there were 24 Indian seafarers. This is the preliminary information which we have received, based on which, as per available information, all Indian seafarers are presently safe. We are coordinating with Ministry of External Affairs, our Indian missions abroad, Indian Navy, Ministry of Defence to ensure their safety.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ ഖനൂജ പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ വളം ലഭ്യതയിൽ നിലവിൽ യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ നാളെ 10 വർഷം പൂർത്തിയാക്കുന്നതിന്റെ സ്മരണയ്ക്കായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാജ്യവ്യാപകമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് പ്രത്യേക സ്മരണിക നാണയവും തപാൽ സ്റ്റാമ്പും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പ്രകാശനം ചെയ്യും. INDIA മുന്നണി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, തൃണമൂൽ

0: കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി, DMK തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും അടുത്ത യോഗം ഓഗസ്റ്റിൽ ചേരുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ചു മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർബസേലിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
2: നോൺ മോട്ടോറൈസ്ഡ് യാനങ്ങൾ ഒഴികെയുള്ള എല്ലാ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ കഴിഞ്ഞ മാസം 15 മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. കടൽ പട്രോളിങ്ങിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ആവശ്യമായ ഫണ്ട് 9 തീരദേശ ജില്ലകൾക്കും അനുവദിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. സമുദ്രങ്ങളെ സംരക്ഷിക്കുമെന്നും സമുദ്രജീവികളെ നിലനിർത്തുമെന്നും പ്രതിജ്ഞയെടുക്കാൻ ലോക സമുദ്രദിനത്തിൽ ആഹ്വാനം ചെയ്ത് കേന്ദ്ര പരിസ്ഥിതി വനം സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. സമുദ്രം എല്ലാ തീരങ്ങളെയും തലമുറകളെയും രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുവെന്നും ആരോഗ്യകരമായ ഭൂമിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകളുടെ വികസനം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഭവ്യ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. സംയോജിത വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. മുല്ലൻപൂർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 1 ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്. 1st ഇന്നിംഗ്സിൽ 412 റൺസ് ലീഡ് വഴങ്ങി ഫോളോ ഓൺ ചെയ്ത അഫ്ഗാനിസ്ഥാന് 2nd ഇന്നിംഗ്സിൽ 112 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. ആദ്യ ഇന്നിംഗ്സിൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച ഇന്ത്യ 8 വിക്കറ്റിന് 564 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഫിലിപ്പീൻസിന്റെ തെക്കൻ മേഖലയിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 30ലേറെ മരണം. 200ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസി, നോർത്ത് മലുഗു പ്രവിശ്യകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. വസ്ത്രധാരണ നിയമങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് സ്ത്രീകളെ തടങ്കലിലാക്കിയ താലിബാൻ നടപടിയിൽ അഫ്ഗാനിസ്ഥാനിലെ ഐക്യരാഷ്ട്രസഭയുടെ സഹായ ദൌത്യം ആശങ്ക രേഖപ്പെടുത്തി. നടപടി മനുഷ്യാവകാശം സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതായി UNAMA പറഞ്ഞു. 21 സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ് താലിബാൻ ധാർമ്മിക പോലീസ് തടങ്കലിലാക്കിയത്. നോർവേ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് 50 ലക്ഷം രൂപയുടെ ചെക്ക് സമ്മാനിച്ചു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തമിഴ്നാട് സർക്കാരിന്റെ നിലപാടിൽ പ്രജ്ഞാനന്ദ സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും

കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
1: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ

0: FM പ്രധാന വാർത്തകൾ. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗാലൻട്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നിഹിതരായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൗരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. വയനാട്ടിൽ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ചു മരിച്ചു. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കോഴിക്കോട് നടക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെയാണ് നിരോധനം. അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 233 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 215 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടും. നാളെ രാത്രി 11 മണി മുതൽ മറ്റന്നാൾ രാവിലെ 6 മണി വരെയാണ് TSB ഓൺലൈൻ ഉൾപ്പെടെയുള്ള ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. കർക്കിടക വാവുബലി തർപ്പണത്തിന് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ സ്പെഷ്യൽ പാസുകൾ നൽകില്ലെന്നും ഭക്തർക്ക് ഓൺലൈനായി ടിക്കറ്റ് എടുക്കുന്നതിനുള്ള സംവിധാനമൊരുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും നാളെ ചുവപ്പ് ജാഗ്രതയും നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിതീവ്ര മഴയുടെ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ, കർണാടക തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
1: മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
3: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
4: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
5: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
6: കലാപ്രദർശനങ്ങൾ കോഴിക്കോട്ടുകാർക്ക് പുതുമയുള്ള കാര്യമല്ല. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലും മറ്റുമായി ഒരു ചിത്രപ്രദർശനമെങ്കിലും കാണാത്തവർ ചുരുക്കമായിരിക്കും. കോഴിക്കോട് ശില്പങ്ങളുടെയും നഗരമാണ്. ഒരു ശില്പപ്രദർശനത്തിനും കൂടി വേദിയൊരുങ്ങുകയാണ് നഗരത്തിൽ. ഗുജറാത്തി സ്ട്രീറ്റിലുള്ള ആത്മ ആർട്ട് ഗാലറിയും വരഗ്രീൻ ആർട്ട് കമ്മ്യൂണും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദ സൗണ്ട് ഓഫ് സൈലൻസ് എന്ന ശില്പപ്രദർശനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ആർട്ട് കഫേയിൽ. ഇന്ത്യയിലും വിദേശത്തും ഒട്ടനവധി ചിത്രശില്പ പ്രദർശനങ്ങൾ നടത്തി ഖ്യാതി നേടിയ ജോൺസ് മാത്യുവിന്റെയും കേരള ലളിതകലാ അക്കാദമി അവാർഡടക്കം നിരവധി അംഗീകാരങ്ങൾ നേടിയ ശില്പി VK രാജന്റെയും സൃഷ്ടികളാണ് പ്രദർശനത്തിലുള്ളത്. കേരളത്തിലെ പ്രമുഖ ശില്പികളിൽ ഒരാളാണ് VK രാജൻ. കോഴിക്കോട് ബീച്ചിലെ റിഥമിക് സൈലൻസ് എന്ന കൂറ്റൻ കരിങ്കൽ ശില്പം അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. കല്ല്, ഗ്രാനൈറ്റ്, മരം, വെങ്കലം എന്നിവയിൽ അദ്ദേഹം തീർത്ത ശില്പങ്ങൾ ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമാണ്.
7: ഇവിടെ ഈ അഭിനയ

0: എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള വർക്കുള്ള ഞാനും ജോൺസണുമാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. 17 വർക്ക് എൻ്റെയും 15 വർക്ക് ജോൺസൻ്റെയുമാണ്. അപ്പോൾ ടോട്ടലി 32 വർക്ക്. ഇതിൽ ഗ്രാനൈറ്റും വുഡും സ്റ്റീലും ബ്രാസും ഉപയോഗിച്ചിട്ടുണ്ട്. പല സമയത്തും ചെയ്ത വർക്കുകളാണ്. 2003 ചെയ്ത വർക്കുണ്ട്, 2023-24 ചെയ്ത വർക്കുകളുണ്ട്. അങ്ങനെ മിക്സ്ഡ് ആയുള്ളൊരു ഒരു എക്സിബിഷൻ നടത്തിയത്. ഞങ്ങളങ്ങനെ എക്സിബിഷൻ നടത്തുന്ന പ്ലാനിൽ ചെയ്തല്ല അതൊന്നും. വർക്ക് എന്ന് പറഞ്ഞതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. രാവിലെ എഴുന്നേൽക്കുക, കുറേ നേരം വർക്ക് ചെയ്യുക, പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെ ഒരു രീതിയാണ് ശരിക്കും. അപ്പോൾ എക്സിബിഷൻ വന്നപ്പോൾ നമ്മുടെ ആ വർക്കുകളൊക്കെ ക്രോഡീകരിച്ച് എക്സിബിറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് വെർഷൻ ചെയ്യുന്നത് തുഞ്ചമ്പറമ്പിൽ ക്യാമ്പുണ്ടായിരുന്നു. ആ ക്യാമ്പിന് വന്നപ്പോൾ ഞാൻ വളരെ ശൂന്യമായിട്ടാണ് വരുന്നത്. അവിടെ വന്നപ്പോൾ പല ഭാഗത്തും ഇങ്ങനെ മരത്തിൽ ചങ്ങല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചങ്ങലയുടെ ഉള്ളിൽ ഒരു റിങ് ഉണ്ടാക്കിയാൽ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഒരു ഡ്രോയിങ് ചെയ്തിട്ടാണ്, വുഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ വുഡിലൊരു വർക്ക് ചെയ്യുന്നത് 2006-07 മറ്റാന്ന് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു, ഇനിയിപ്പം നമുക്ക് വേറൊരു വർക്ക് ഒന്നും ഉണ്ടാക്കിക്കലാന്ന് വിചാരിച്ചിട്ട് ചുമരിൽ വയ്ക്കുന്നത്. വന്നത് ഇങ്ങനെ വെർട്ടിക്കലാണ്. അപ്പോൾ അതിൽ പ്ലസ്സും മൈനസും ഉണ്ട്. ഈ അതിനിടയ്ക്കാണ് നമ്മുടെ സീറോ എന്ന് പറയുന്നത്. സീറോ നമ്മളെ സംബന്ധിച്ച് സബ്സ്റ്റൻസാണ് ശരിക്കും. അതും ഒരു ബിംബമോ അല്ലെങ്കിൽ ഒരു പദാർത്ഥമോ ആണ്. പ്ലസ് പോലെ തന്നെ മൈനസ് പോലെ തന്നെ. അതുകൊണ്ടാണ് അങ്ങനെ സീറോ എന്നുള്ള വർക്ക് ചെയ്യാനുള്ള കാര്യം. പല ശില്പനാരത്തിൽ ഞാൻ മുമ്പ് ഒരുക്കി ചെയ്തിട്ടുണ്ട്, സ്പൈറലിംഗ് സൈലൻസ് എന്നുള്ള വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ബീച്ചിലാണ് വർക്ക് വയ്ക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വലിയ സാധനം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇത് ഈ റിതമിക് സൈലൻസ് എന്നുള്ളൊരു വർക്ക് തുടങ്ങിയത്. അതാണ് ബീച്ചിലിരിക്കുന്ന ഒരു വലിയ വർക്ക് എന്ന് പറയുന്നത്. ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു വർക്ക്, ഒരു ചലനാത്മകമായുള്ളൊരു ഒരു മൊമെന്റ്. എന്നെ കടൽ എന്ന് പറഞ്ഞാൽ ചലിക്കുന്നതാണ്, ഇതും ഒരു ചലനത്തിന്റെ ഭാഗമായിട്ട് എടുത്ത്. ഇതും ഒരു ചലനമാണ്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ വുഡും മറ്റു മീഡിയാണ് ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരം കോളേജിൽ കുറച്ചു നേരം പഠിപ്പിക്കാൻ പോയിരുന്നു. അപ്പോൾ കുട്ടികളെ സൗത്ത് ഇന്ത്യ ടൂർ കൊണ്ടുപോയി. അപ്പോൾ അതിലാണ് ഈ സ്റ്റോൺ എനിക്ക് ഏറ്റവും അടുപ്പം തോന്നിയൊരു മീഡിയമായി തോന്നിയത്. ഞാൻ പിന്നെ തിരിച്ച് വന്ന് കല്ലിൽ കുറേശ്ശെ പണിയാൻ തുടങ്ങി. പണിയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോൺ ആലയിൽ പോയിരുന്ന് അവരെങ്ങനെയാണ് കല്ല് കൊത്തുന്നത്, എങ്ങനെയാണ് ഈ ടൂൾസ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉള്ളി കാറ്റുന്നത്, ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നെ കുറേശ്ശെ തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഗുണം കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90-ൽ സുഭാഷ് ബോസ് പാർക്കിൽ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, കലാപീഠവും കോർപ്പറേഷനും ചേർന്നുണ്ട്. അപ്പം അതിൽ ഞാൻ ഗ്രാനൈറ്റ് ചെയ്തിരുന്നു, ഒരു കാവടി ഏന്തിയ. കാവടി ഏന്തിയ ശരിക്കും കാവടിയിലൊരു മനുഷ്യരൂപത്തിന് ആവശ്യമില്ല, കാവടി തന്നെ അതിന് നിലനിൽക്കുന്നൊരു എക്സിസ്റ്റൻസ് ഉണ്ട് ശരിക്കും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമാണ് അന്ന് ഇന്ത്യക്കാരനായിട്ട് ഗ്രാനൈറ്റ് ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഒരു ജാപ്പനീസ് സ്കൾപ്ടർ പറഞ്ഞു, അങ്ങനെ ജപ്പാനിലേക്ക് വരാൻ പറ്റുമോ, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ശരി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എനിക്കൊരു ഗുണം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റോൺ കാർവിങ്ങിൻ്റെ ഒരു പ്രൊഫസറായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടായി മാറി. അപ്പോൾ അങ്ങനെ കോറികളായ കോറികൾ പോവുകയും അവിടുത്തെ ഗ്രാനൈറ്റ് സ്കൾപ്ടേഴ്സിൻ്റെ സ്റ്റുഡിയോയിൽ പോവുകയോ, അവർ ചെയ്യുന്ന ഈ ടെക്നിക്ക്, അന്ന് നമ്മുടെ നാട്ടിൽ ഈ ഉള്ളിയും ചുറ്റിയും പിടിച്ചുള്ള ടെക്നിക്കേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ വ്യത്യസ്ത രീതിയിലെ മെഷീൻ, എയർ മെഷീൻ, ഇലക്ട്രിക് മെഷീൻ, അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നത് കാണാനും അത് മനസ്സിലാക്കാനും പറ്റി. അത് എൻ്റെ വർക്കിനൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇതിന് ഉപരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശില്പം എന്ന് പറയുന്നത് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നല്ല. സാഹിത്യവും മറ്റോ ഒന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശില്പം കാണുക, അതിൻ്റെ ഫോം എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ഫോം അതിനെ നമുക്ക് തലോടാനൊക്കെ പറ്റുന്ന ഒരിതാണ്. ബ്രാങ്കുഷിയുടെ ഈ ശില്പങ്ങളൊക്കെ അന്തർക്ക് പോലും തൊട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. അതിനാണ് ഫോമാണ് ശില്പത്തിൻ്റെ അടിസ്ഥാനം. അതിന് ലിറ്ററേച്ചറായിട്ടോ മറ്റോ ഒരു മീഡിയയായിട്ടോ ഒരു ബന്ധവുമില്ല, ഒരു കലാരൂപങ്ങളായിട്ട് ബന്ധവുമില്ല. അത് ഫോമിൽ തന്നെയാണ് അത് ശില്പം നിലനിൽക്കുന്നത്.
1: ജോൺസ് മാത്യു. ശില്പം, ചിത്രകല, ഡിസൈൻ തുടങ്ങിയ മേഖലകളിൽ സജീവമായ അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി പ്രദർശനങ്ങളിൽ ഭാഗമായിട്ടുണ്ട്. അധ്യാപകനും എഴുത്തുകാരനും കൂടിയായ ജോൺസ് മാത്യു ഇപ്പോൾ ഇന്ത്യയും ഗ്രീസും കേന്ദ്രമാക്കി കലാപ്രവർത്തനങ്ങൾ തുടരുന്നു.
2: സൗണ്ട് ഓഫ് സൈലൻസിലേക്ക് എത്താൻ കാരണം, ഞാൻ ശില്പം ഗ്രാനൈറ്റിൽ ചെയ്യുന്ന സമയത്ത് പൊതുവെ ഏർലി മോർണിംഗാണ്, ഒരു 6-6.5 അല്ലെങ്കിൽ 7 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു സൈലൻസ് ഉണ്ട് ആ സമയത്ത്. ആ സൈലൻസിൽ ഞാൻ ഉളിയും കരിങ്കല്ലുമായിട്ടുള്ള താളാത്മകമായിട്ടുള്ള ഈ കൊത്തൽ തുടങ്ങുമ്പോൾ അതൊരു മ്യൂസിക്കലായിട്ടാണ് എനിക്ക് തോന്നാറ്. എനിക്ക് ആ മ്യൂസിക്കലായിട്ട് ആർക്കും കൊത്താം, ആഞ്ഞ് വീശി അടിക്കുന്നതിന് പകരം താളാത്മകമായിട്ടും മുട്ടാം. അപ്പോൾ അതൊരു മ്യൂസിക്കായിട്ട് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി. അതാണ് എൻ്റെ ഈ ടൈറ്റിലേക്ക് വരാനുള്ള പ്രധാന

0: പ്രധാന കാരണം. പിന്നെ ശില്പം ചെയ്യുക എന്ന് പറയുന്നത് ആ പ്രോസസ്സ് ഒറ്റയ്ക്ക് ചെയ്യേണ്ട പ്രോസസ്സാണ്. ചിത്രം വരയ്ക്കുന്ന പോലെ തന്നെ ഒരാൾ ചെയ്യേണ്ട പ്രോസസ്സാണ്. അതിലൊരു ഏകാന്തതയുണ്ട്, ദേർ ഇസ് എ ലോൺലിനെസ്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് സൗണ്ട് ഓഫ് സൈലൻസ് വന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം. എക്സിബിഷനെ കുറിച്ചുള്ള ആലോചന ഉള്ളത് 2016 രാജേട്ടിൻ്റെ മേൽനോട്ടത്തിൽ ഞാനും ഹോച്ചിമിനും ജോസഫും വർഗീസും ഒരുമിച്ച് മൂവാറ്റുപുഴയിലുള്ള നമ്മുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൻ്റെ ഗാർഡനിൽ വേണ്ടിയിട്ട് ഒരുപാട് ശില്പങ്ങൾ ചെയ്യുന്നുണ്ട്. കരിങ്കൽ ശില്പം അതിന് മുൻപും ചെയ്തിട്ടുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസം പാലക്കാട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ശില്പനഗരത്തിൽ ഭാഗഭാക്കായിട്ടുണ്ട്. വയനാട്ടിലൊരു ബിൽഡിംഗ് സുഹൃത്തിൻ്റെ പറമ്പിൽ ചെയ്തിട്ടുണ്ട്, ഗ്രാനൈറ്റിൽ. അപ്പോൾ ഈ ഗ്രാനൈറ്റ് എന്നുള്ള മീഡിയം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ താല്പര്യത്തോട് കണ്ടിരുന്നു. അതിനുശേഷം വേറെ കമ്മീഷൻ വർക്കുകളൊന്നും വരാത്തൊരവസ്ഥയിൽ 2016 ഈ റിസോർട്ടിൻ്റെ വർക്കിൻ്റെ ഇടയ്ക്ക് ഞാനാണോ പറയുന്നത് രാജേട്ടനാണോ പറയുന്നത് അറിയില്ല, നമുക്ക് ഒരുമിച്ച് 4 ഒരുമിച്ച് ഒരു ശില്പങ്ങളുടെ മാത്രം എക്സിബിഷൻ ചെയ്യണം ഗ്രാനൈറ്റിൽ. എല്ലാവരും സമ്മതിക്കുന്നു, ഓക്കെ പറയുന്നു. വർഷങ്ങൾ കടന്നു പോകുന്നു, ഞാൻ വർക്ക് ചെയ്യുന്നു, രാജേട്ടൻ വർക്ക് ചെയ്യുന്നു, മറ്റ് രണ്ടുപേരുടെ കയ്യിലും വർക്ക് ഉണ്ടാവുന്നില്ല. ഈ 2016 മുതൽ ഈ വർഷം വരെ നിരന്തരമായിട്ട് വർക്ക് ചെയ്ത ഒരു വർക്കാണ് ഇവിടെ താഴെ വെച്ചിരിക്കുന്ന ബ്ലൈൻഡ് ബുദ്ധ സ്മൈലിംഗ് എന്ന് പറയുന്നത്. വളരെ കെയർഫുള്ളായിട്ടാണ് ഒരു ഫേസ് കൊത്തിയെടുക്കേണ്ടത്, കാരണം അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ ആ ക്യാരക്ടർ മാറും, ബുദ്ധനല്ലാതെ വേറെ ആളായി മാറും. ആ കല്ലെടുത്ത് മാറ്റി വെച്ച് വേറെ കല്ല് തുടങ്ങണം. അപ്പോൾ വളരെ ക്ഷമയോടുകൂടി സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വർഷം എടുത്തത്. അതിനിടയ്ക്ക് മറ്റ് പല ശില്പങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ശില്പം മാത്രമെല്ലാം ചെയ്യുക, ഒന്ന് തുടങ്ങി വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് മാറ്റി വേറൊരു ശില്പം തുടങ്ങുന്നു, അതും കുറച്ച് നേരം നിർത്തി, കുറച്ച് കാലം നിർത്തിയിട്ട് വീണ്ടും വേറൊന്ന് തുടങ്ങും, പിന്നീട് തിരിച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് ബുദ്ധൻ്റെ വർക്കിലേക്ക് തന്നെ വരും, തിരിച്ച് മറ്റുള്ള വർക്കുകളിലേക്കും പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. ശില്പങ്ങളുടെ പ്രദർശനം കാണാത്തതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിലുള്ള അധ്വാനമാണ്. ഒന്ന് ശില്പം നിർമ്മിക്കണം, ശില്പം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് വളരെ സ്ലോ ആണ്. രണ്ടാമത് ശില്പം ചെയ്യണമെങ്കിൽ പണം വേണം. ഒരു കല്ല് വീട്ടിലെത്തിക്കാൻ എന്ത് തുടങ്ങുന്നു, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങുന്നു. പിന്നീട് അതിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടൂൾസ് വേണം. ഉളിയും ചുറ്റയും മാത്രം ഉണ്ടായാൽ ഇന്നത്തെ കാലത്ത് നടക്കും, പക്ഷേ ഒരുപാട് വർഷങ്ങളെടുക്കും. ദീർഘകാലം എടുത്തിട്ടാണ് പലതും ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ. ഇന്നിപ്പോൾ മെഷീനറീസ് വേണം, കട്ടിങ് മെഷീൻസ് വേണം, പിന്നെ ഗ്രൈൻഡിങ് മെഷീൻസ് വേണം, പോളിഷിംഗ് മെഷീൻസ് വേണം, പോളിഷിംഗ് പാഡ് വേണം, പുറമെ ഡൈ ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. ഇതിനൊക്കെ വ്യത്യസ്ത ബിറ്റുകൾ വാങ്ങണം, ഇലക്ട്രിസിറ്റി വേണം, നമുക്ക് സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ മാസ്ക്, ഗ്ലൗസ്, സ്പെഷ്യൽ ട്രൗസർ തുടങ്ങിയ ഒരുപാട് വസ്തുക്കൾ ഇതിന് വേണം. ഇത് എഫോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം വേണം. പണമില്ലാതെ നിങ്ങൾക്ക് കല്ലിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യാം, വളരെ ചെറുതൊക്കെ ചെയ്യാം, എങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തും. എക്സിബിഷൻ്റെ അനുഭവം എന്നെ സംബന്ധിച്ച് ഐ എം വെരി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒന്ന്, കേരളത്തിൽ അല്ലെങ്കിൽ കോഴിക്കോട് ആദ്യത്തെ സ്കൾപ്ചർ എക്സിബിഷനാണ്. രണ്ടാമത്തത് 30 തുടങ്ങിയ ഈ എക്സിബിഷനിൽ ഇന്നിപ്പോൾ 6 ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഒരുപാട് പേര് വന്ന് കണ്ടു, നല്ല റെസ്പോൺസ് സോഷ്യൽ മീഡിയയിൽ വളരെ നല്ല രീതിയിൽ, നല്ല പ്രചാരം, നല്ല അഡ്വർടൈസ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. 9.2K വ്യൂവേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അത് വളരെ ദൂരത്ത് നിന്ന്, എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ട്, കോട്ടയത്ത് നിന്ന് വന്നിട്ടുണ്ട്, പാലയിൽ നിന്ന് വന്നിട്ടുണ്ട്, തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, വയനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, തലശ്ശേരിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന എന്താണ്, വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള എക്സിബിഷനാണ്. ഈ ആർട്ടിൻ്റെ കൊമേഴ്സ്യൽ സാധ്യത കേരളത്തിൽ വളരെ സ്ലോ ആണ്. നേരെ തിരിച്ച് ബോംബെ അല്ലെങ്കിൽ ഡൽഹി അല്ലെങ്കിൽ ചെന്നൈ തുടങ്ങിയ വൻ നഗരങ്ങളിൽ ആർട്ടിനെ അവർ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കല ഇഷ്ടപ്പെട്ട ഒരാൾ അദ്ദേഹം വാങ്ങിക്കൊണ്ടു പോകും വീട്ടിലേക്ക്, അദ്ദേഹം അല്ലെങ്കിൽ ഒരു കമ്പനി വാങ്ങിക്കൊണ്ടു പോകുന്നു. പക്ഷേ മറിച്ചിട്ട് ആർട്ടിന് വേറൊരു നിലനിൽപ്പ് എന്താണെന്ന് വെച്ചാൽ, ആർട്ടിനൊരു മാർക്കറ്റ് ഉണ്ട്, ഇതിന് റീസെയിൽ വാല്യൂ ഉണ്ട്. ഇത് പല രീതിയിലും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ക്രയവിക്രയം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് യൂറോപ്പിലുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിൽ പക്ഷേ ചില നഗരങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു കലാകാരനെ ശരിക്ക് അവനെ വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും അവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമുള്ളതും. അപ്പോൾ ആർട്ട് എന്ന് പറയുന്നത് കണ്ട് ആസ്വദിച്ച് അഭിനന്ദനങ്ങൾ പറഞ്ഞ് മാത്രം തീരേണ്ടതല്ല, അത് വാങ്ങുകയും മറിച്ച് വിൽക്കാനുള്ള സാധ്യതകൾ തുറന്നു തരികയാണ് വേണ്ടത്.
1: ആത്മ ആർട്ട് ഗാലറി ക്രിയേറ്റീവ് ഡയറക്ടർ ഡോക്ടർ സൂര്യ പൊയിലിൽ.
2: ആത്മ ആർട്ട് ഗാലറി ഇപ്പോൾ ജനുവരി 20 പ്രവർത്തനം ആരംഭിച്ച കോഴിക്കോട് ഒരു സ്വതന്ത്ര ആർട്ട് ഗാലറിയാണ്. പക്ഷേ ഇതിനു മുൻപ് തന്നെ, അതായത് ഏകദേശം 10-12 വർഷക്കാലത്തോളമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് ഒരുപാട് ആർട്ട് വർക്കുകൾ അതായത് കൃത്യമായിട്ട് പറഞ്ഞ ഒരുപാട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട്, ബിസിനസ്സിന് വേണ്ടിയിട്ട്, വീടുകൾക്ക് വേണ്ടിയിട്ട് ചുവരുകളും ടേസുകളും ഉള്ള എല്ലായിടത്തേക്കും നമ്മൾ ആർട്ട് കൊടുക്കും.

0: ക്കുകയും കച്ചവടം തന്നെ ആയി ആർട്ടിനെ കണ്ട് ആ രീതിയിൽ ഒരു ജീവിതോപാധി കലാകാരന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ കാലങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് എല്ലാവർക്കും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കാൻ ഒരു സ്ഥലം വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അത് എത്തേണ്ടിടത്ത് എത്തണം. ആർക്കിടെക്റ്റുകൾ കാണണം, ആർട്ടിന്റെ മാർക്കറ്റ് എവിടെയാണോ അവിടെ എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആത്മ ഇങ്ങനൊരു ആർട്ട് ഗാലറി ഇവിടെ ആരംഭിച്ചത്. കോഴിക്കോട് തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ശില്പ പ്രദർശനം നടക്കുന്നത്. പ്രശസ്തനായിട്ടുള്ള ജോൺസ് മാത്യു, അതുപോലെ വി കെ രാജൻ എന്നിങ്ങനെയുള്ള കലാകാരന്മാരുടെ സൃഷ്ടികളാണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഒരു സ്കൾപ്ചർ എക്സിബിഷൻ കോഴിക്കോടിനെ സംബന്ധിച്ചിട്ട് പുതിയതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കോഴിക്കോട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ അന്വേഷിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. സ്കൾപ്ചർ എക്സിബിഷൻ ആർട്ടിസ്റ്റിന്റെ വാല്യൂ കൊണ്ടും അതേസമയം ആദ്യമായിട്ടൊരു സ്കൾപ്ചർ എക്സിബിഷൻ നടക്കുന്നു എന്നുള്ളത് കൊണ്ടൊക്കെ ആയിട്ട് ഒരുപാട് പേര് അന്വേഷിച്ചെത്തുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ആത്മ തന്നെ ഇതിന്റെ മാർക്കറ്റ് ആയിട്ടുള്ള ഒരുപാട് ആർക്കിടെക്ട്സിനെ സമീപിച്ചിട്ട് ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന സ്കൾപ്ചറിനെ ഒന്നുകൂടെ മാർക്കറ്റിലേക്ക് ഇതിന്റെ സാധ്യതകൾ എത്തിക്കാൻ സഹായിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം തന്നെ ഒരുപാട് വിസിറ്റേഴ്സ് വന്നു പോകുന്നുണ്ട്. നമ്മുടെ ആത്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനൊക്കെ ആയിട്ട് നമ്മളിവിടെ ഒരു സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള സ്കൾപ്ചർ എക്സിബിഷൻ മാത്രമല്ല, ഇനി അങ്ങോട്ട് നടക്കുന്ന ഏതൊരു പ്രദർശനത്തിനും ഇങ്ങനൊരു സാധ്യത ഉണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് മുന്നോട്ട് അവസരങ്ങൾ നൽകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ജൂൺ 25 വരെയാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ എല്ലാ കലാസ്നേഹികൾക്കും ആത്മയിലേക്ക് സ്വാഗതം.
1: ഇതുവരെ കേട്ടത് കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റിലെ ആത്മ ആർട്ട് ഗ്യാലറിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശില്പ പ്രദർശനം സൗണ്ട് ഓഫ് സൈലൻസിന്റെ വിശേഷങ്ങൾ. നിർവഹണ സഹായം ആദിത്യൻ SS.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിലെ ആദ്യ ഗാനം കേൾക്കാം. ഒടുക്കം തുടക്കം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രഘുകുമാർ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം ബോയിങ് ബോയിങ്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: സുവർണമലറുകളിൽ അടുത്തതായി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ജീവന്റെ ജീവൻ. ഗാനമൊരുക്കിയത് പൂവച്ചൽ ഖാദർ ശ്യാം.

സുവർണ മലരുകളിൽ അടുത്തതായി ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതിയ ഗാനം കേൾക്കാം. ചിത്രം ഉയരും ഞാൻ നാടാകെ. ഈ ഗാനം ആലപിച്ചത് യേശുദാസും ചിത്രയും. സംഗീതം നിർവഹിച്ചത് കെ പി എൻ പിള്ളൈ.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: സുവർണമലരുകളിലെ അടുത്ത ഗാനം ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ എന്ന ചിത്രത്തിൽ നിന്നും.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ അടുത്തതായി കേൾക്കാം ശ്യാമിൻ്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ചിത്രം തൃഷ്ണ, ഗാനരചന ബിച്ചു തിരുമല.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: സുവർണമലറുകളിൽ അടുത്തതായി കേൾക്കാം മല്ലനും മാദേവനും എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും സുശീലയും പാടിയത്. ഗാനശില്പികൾ പി ഭാസ്കരൻ, കെ രാഘവൻ.
5: Hey, hey, hey.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കുട്ടനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: സുവർണമലറുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം സത്യനന്ദിക്കാട് MG രാധാകൃഷ്ണൻ കൂട്ടുകെട്ടിൽ ചിത്ര പാടിയത്. ചിത്രം ഞാൻ ഏകനാണ്.

സുവർണമലറുകളിലെ അവസാന ഗാനം കേൾക്കാം. അന്വേഷണം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി എം കെ അർജുനൻ ഈണം പകർന്ന് ജയചന്ദ്രനും മാധുരിയും സംഘവും പാടിയത്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
2: അല്പസമയത്തിനകം കേൾക്കാം ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
3: This is Akashvani and I'm Saira Mujtaba with the news at 9. The headlines. President Draupadi Murmu presents gallantry awards to armed forces and police personnel at defense investiture ceremony at Rashtrapati Bhavan. Ayushman Bharat Pradhan Mantri Jan Arogya Yojana achieves nationwide coverage with West Bengal joining the scheme. A major fire at Vishakhapatnam steel plant in Andhra Pradesh claims 8 lives. India secures continued market access to export aquaculture products, honey annexed to European Union beyond September this year. New Delhi calls for immediate de-escalation of tensions as Israel and Iran exchange fresh strikes. And India records biggest ever victory in Test cricket, defeating Afghanistan by an innings and 300 runs.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: എൻ്റെ ജീവിതത്തിലെ വായന വളരെ ചെറുപ്പകാലം മുതലേ തുടങ്ങിയതാണ്. വായനയും ശ്വാസം പോലെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക്.

0: ഞാൻ എന്റെ വായന. ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ.
1: വളരെ ചെറുപ്പകാലം മുതൽ ഒരു ആസ്മാ രോഗിയായിരുന്ന എനിക്ക് വായന വലിയൊരു ആശ്വാസമായിരുന്നു. ഞാൻ 61 ജനിച്ചത്. തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തിനടുത്ത് എയ്യാൽ എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിൽ. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. എൻ്റെ ഗ്രാമം വൈദ്യുതി ഇല്ലാത്ത സ്ഥലമാണ്. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്നാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്. അന്ന് ആസ്മാ രോഗത്തിന് ഇന്നത്തെ പോലെ ഇൻഹേലറുകളോ കുറച്ചുകൂടെ മെച്ചപ്പെട്ട മരുന്നുകളോ ഒന്നുമില്ല. പുത്തിരിച്ചുണ്ട വേരും ആടലോടകവും ഒക്കെ ഇട്ടിട്ടുള്ളൊരു വറവ് കഷായമൊക്കെയാണ് അതിനുണ്ടാക്കുന്നത്. എൻ്റെ അമ്മ എന്നെപ്പോലെ ഒരു ആസ്മാ രോഗിയായിരുന്നു. ആസ്മാ രോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അത് മിക്കവാറും കൂടുതലാകുന്നത് രാത്രി സമയങ്ങളിലാണ്. തണുപ്പുള്ള രാത്രികളിൽ അതുപോലെ പൊടിയുള്ള ഇടങ്ങളിൽ ഒക്കെ ആസ്മയുടെ വലിയ പ്രശ്നമുണ്ടാകും. ഞാനും താമസിച്ചിരുന്ന വീട് വൈക്കോൽ മേഞ്ഞ വീടാണ്. ധാരാളം പൊടിയുണ്ട് അവിടെ, തണുപ്പുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ അമ്മയും, അസുഖങ്ങൾ വരുന്ന സമയത്ത്, അത് മിക്കവാറും ദിവസങ്ങളിലൊക്കെയുണ്ട്, വായനശാലയിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടുകയാണ് പതി. വായനശാലയിൽ നിന്ന് രണ്ട് പുസ്തകം കൊണ്ടുവന്നാലും ഒന്ന് അമ്മയും ഒന്ന് ഞാനും ഇരുന്ന് വായിക്കും. അമ്മ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും വായിക്കുന്നത്. ഞാനന്ന് 7 എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലമാണ്. വായനശാലയിൽ നിന്ന് കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ മിക്കവാറും ബംഗാളി നോവലുകളുടെയോ റഷ്യൻ നോവലുകളുടെയോ ഒക്കെ പരിഭാഷകളായിരിക്കും. കുറച്ച് വലിയ പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുവരാനാണ് അമ്മ പറയാറുള്ളത്. കാരണം കുറച്ച് ദൂരെയാണ് ഈ വായനശാലയുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോയി കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ പുസ്തകങ്ങൾ എടുത്ത് കൊണ്ടുവരുന്നു, അതെടുത്ത് വായിക്കുന്നു. നമ്മൾ വായനയിലൂടെ ഏറെ ദൂരെ കിടക്കുന്ന ചില സ്ഥലങ്ങളെപ്പറ്റി, അവിടുത്തെ മനുഷ്യരെ പറ്റി, അവരുടെ ജീവിതത്തെപ്പറ്റിയൊക്കെ അറിയുന്നു. ആ ലോകത്തിൽ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ അസുഖത്തെ കുറച്ചൊക്കെ മറക്കും, അല്ലെങ്കിൽ അസുഖത്തിൻ്റെ ആ പിടിയിൽ നിന്ന് ചെറിയ തോതിലൊരു മോചനമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വായന ശ്വാസം പോലെ ജീവിതത്തിൻ്റെ തുടക്കകാലത്തു നിന്ന് ആരംഭിച്ചതാണ്. അത് പിന്നീട് കുറച്ചും കൂടെ ഗൗരവമുള്ള വായനയിലേക്ക് പോകുന്നുണ്ട്. ഞാൻ 9 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മയ്ക്കന്ന് 33 വയസ്സുള്ളൂ. പിന്നീട് ഒറ്റയ്ക്കായി വായനയൊക്കെ. ഞാൻ SSLC കഴിഞ്ഞോടുകൂടെ എൻ്റെ നാട്ടിൽ നിന്ന് ആലുവ UC കോളേജിലേക്ക് വരുന്നു. വായനയുടെ സ്വഭാവം വലിയ തോതിൽ മാറുന്നുണ്ട്. വായനയ്ക്കൊരു കൃത്യമായ ബോധം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു കാലത്താണ്. 1976 ഞാൻ UC കോളേജിലെത്തുന്നത്. അടിയന്തരാവസ്ഥ കാലമാണ്. എൻ്റെ വായനയെ കുറച്ചുകൂടെ വൈഡറാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന പോലെ കിട്ടിയതെന്തും വായിക്കുന്ന ഒരു ശീലത്തു നിന്ന് കുറച്ചും കൂടെ ഗൗരവമായിട്ടൊരു വായനയിലേക്ക് എത്തുന്നതൊക്കെ ആ കാലത്താണ്. അതിലെനിക്ക് വലിയ കടപ്പാടുള്ളത് എൻ്റെ സഹപാഠിയായിരുന്നു. സഹപാഠി എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലൊപ്പം പഠിച്ച ആളല്ല, കോളേജിൽ ഒരേ സമയം പഠിച്ചതേ ഉള്ളൂ. എന്നേക്കാൾ ഒരുപാട് പ്രായമുള്ള ആളാണ്. ഞാൻ പ്രീഡിഗ്രിക്കാരനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 40 വയസ്സുണ്ട്. ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ BA മലയാളം വിദ്യാർത്ഥിയായിരുന്നു. ഫാദർ MT ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അടിയന്തരാവസ്ഥ കാലത്ത് ആലുവ UC കോളേജിൻ്റെ യൂണിയൻ ചെയർമാനായിരുന്നു അദ്ദേഹം. അദ്ദേഹം എനിക്ക് ചില പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ് അന്ന് കുറച്ചൊരു റാഡിക്കലായിട്ട് ചിന്തിക്കുന്നൊരു കാലമായിരുന്നു. 70s വളരുന്ന ആളുകൾ സാധാരണ സംഭവിക്കുന്നത് പോലെയുള്ള ചിന്തകളൊക്കെ എന്നെയും ബാധിച്ചിരുന്നു. വലിയ വിപ്ലവ സ്വപ്നങ്ങളൊക്കെ കണ്ടു നടക്കുന്ന കാലമാണ്. അപ്പോൾ ഫാദർ എനിക്ക് ആനിമൽ ഫാം എന്ന വളരെ പ്രസിദ്ധമായ ആ ചെറിയ നോവൽ എടുത്തു തന്നിട്ട് പറഞ്ഞ്, നിൻ്റെ റവല്യൂഷണറി ചിന്തകളൊക്കെ ശരിയാണ്, അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല, പക്ഷേ ആനിമൽ ഫാം കൂടി വായിക്കണം. ആനിമൽ ഫാം നീ ഒരിക്കൽ വായിച്ചാൽ പോരാ, 2-3 തവണ വായിക്കണം, എന്നിട്ട് എന്താണ് മനസ്സിലാക്കിയതെന്ന് എന്നോട് പറയണം. 16 വയസ്സുകാരനായ ഞാൻ ആനിമൽ ഫാം വായിക്കുന്നതോടുകൂടി എൻ്റെ വായന മറ്റൊരു തരത്തിലേക്ക് കുറേയും കൂടെ വൈഡറായിട്ട് മാറുന്നു. കാര്യങ്ങളെ കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനുമൊക്കെയുള്ള ഒരു കഴിവെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയൊക്കെ എൻ്റെ വായനയ്ക്ക് ഉണ്ടാകുന്നത് അക്കാലത്താണ്. ആ ഒരു കാലത്ത് ഞാൻ 5 UC കോളേജിൽ പഠിക്കുന്നത്. എൻ്റെ വായന വളരെ വിപുലമായിട്ട് മാറുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ കാലത്ത് വായിക്കുന്നുണ്ട്. കോളേജ് ലൈബ്രറിയിലെ ഒരു കോർണറിൽ

0: മിക്കവാറും ഒഴിവ് സമയങ്ങളിലൊക്കെ ഞാൻ പോയിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അന്നും ഈ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കായികമായ വിനോദങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ശാരീരിക പ്രകൃതിയോ ആരോഗ്യമോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പുസ്തകങ്ങൾ മാത്രമായിരുന്നു എൻ്റെ അഭയം. അന്ന് അലക്സാണ്ടർ സോൾഷനിസിന് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നു. സോൾഷനിസിൻ്റെ ഗുലാഗ് ആർച്ചിപ്പിലാകും ഞങ്ങളുടെ കോളേജ് ലൈബ്രറിയിലേക്ക് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എത്തി. ഞങ്ങളുടെ ചില ചേട്ടന്മാരൊക്കെ ഒന്ന് പറയുന്നുണ്ട്, ഡോണ്ട് ലീ റീഡ് സോൾഷനിസൻ, ഇറ്റ്സ് ക്യാപിറ്റലിസ്റ്റ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സോൾഷനിസിൻ്റെ പുസ്തകം തന്നെ തേടിപ്പിടിച്ച് വായിക്കുകയും ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് എൻ്റെ വായനയുടെ ഒരു തുടക്കം. അത് കഴിഞ്ഞ് പിന്നീട് പലതരത്തിൽ തമിഴ് വായനയൊക്കെ ആയിട്ട് വലിയ രീതിയിലത് മാറുന്നുണ്ട്. അങ്ങനെ തുടർന്ന് എൻ്റെ വായനയിൽ പിന്നീട് ഞാനൊരു റെയിൽവേ ജീവനക്കാരനായിട്ട് മാറുന്നുണ്ട്. ഞാൻ തമിഴ്നാട്ടിലെത്തുന്നു. എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് തമിഴ്നാട്ടിൽ സേലത്തായിരുന്നു. വായിക്കാതെ ജീവിക്കാൻ വയ്യ എന്ന് വിശ്വസിച്ചിരുന്നൊരു ഞാൻ ഈ സേലത്ത് ചെല്ലുന്ന സമയത്ത് വലിയൊരു പ്രതിസന്ധിയിലാകുന്നു. അപ്പോൾ അവിടെ നമുക്ക് പുസ്തകങ്ങൾ അത്ര കിട്ടാനുള്ള വഴിയില്ല. പ്രത്യേകിച്ച് റെയിൽവേ ജോലിയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരുപാട് പരിമിതികളുണ്ടാകും. തമിഴ് പുസ്തകങ്ങളാണ് പിന്നീട് കിട്ടാൻ എളുപ്പമായിട്ട് തീരുന്നത്. ഞാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടിച്ചൊരു ഒന്നൊന്നര വർഷം കൊണ്ടാണ് തമിഴ് ഭാഷ ഒരുവിധം വായിക്കാൻ പഠിക്കുന്നത്. തുടർന്ന് ആ ഭാഷയിൽ കുറേയും കൂടെ കംഫർട്ടബിളായിട്ട് വായിക്കാവുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. എന്നെ ആ ഭാഷ വല്ലാതെ ഭ്രമിപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ ആ ഭാഷയുടെ ഒരു സൗന്ദര്യവും ഒക്കെയാണ് എന്നെ കൂടുതൽ അതിനോട് അടുപ്പിക്കുന്നത്. അത്തരത്തിലുള്ള വായന മുന്നോട്ട് പോകുമ്പോൾ തമിഴിലെ പല പുസ്തകങ്ങളും വായിക്കാനിടയാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള, നമ്മൾ അതുവരെ വായിച്ച് വളർന്ന അല്ലെങ്കിൽ വായിച്ച് ശീലിച്ചിട്ടുള്ള പുസ്തകങ്ങളല്ലാത്ത പുസ്തകങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യും. അപ്പം ചില സമയത്ത് അത്തരം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കൾച്ചറിലേക്ക് പോകും. നമ്മൾക്ക് അപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ് കുറേ, പക്ഷേ ഭാഷയുടെ ഒരു സൗന്ദര്യം നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നു. അപ്പോൾ പുതുമൈ പിത്തൻ എന്ന് പറയുന്ന തമിഴിലെ വളരെ പ്രസിദ്ധനായ എഴുത്തുകാരൻ്റെ കഥകൾ ആ കാലത്താണ് വായിച്ചു. അപ്പോൾ പുതുമൈ പിത്തൻ്റെ കഥകൾ എന്ന് പറഞ്ഞ ഒരു വലിയൊരു പുസ്തകം തന്നെയുണ്ട്. അപ്പോൾ അത് വളരെ യാദർച്ഛികമായിട്ടാണ് ആ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നതും. ഞാൻ തമിഴിലൊരു സ്കോളറൊന്നുമില്ല, കഷ്ടിച്ച് തമിഴ് ഭാഷ പഠിച്ച് വായിച്ച ഒരാളാണ്. എന്നിട്ട് പോലും ഈ പുസ്തകത്തിലെ കഥകൾ വായിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ സങ്കീർണമായ പല അവസ്ഥകളെ വളരെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്ന കഥകളാണ്. അതേസമയം തമിഴ് സംസ്കാരത്തിൻ്റെ, തമിഴെന്നുള്ള ഭാഷയുടെ എല്ലാത്തിൻ്റെ ഒരു ശക്തി സൗന്ദര്യങ്ങൾ നമ്മൾ അടുത്തറിയുക. തമിഴിൽ പല എഴുത്തുകാരുടെ പുസ്തകങ്ങളും ഞാൻ പിന്നീട് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുതുമൈപ്പിത്തൻ്റെ കഥകൾ വായിച്ച പോലെ എന്നെ ഭ്രമിപ്പിച്ച മറ്റൊരു എഴുത്തുകാരനോ പുസ്തകമോ തമിഴിലില്ല. നമുക്കത് വിശദീകരിക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ അത് വായിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ വി കെ എൻ്റെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്ന പോലെ അത് നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അത് വായിച്ച് നമ്മൾ സ്വയം അനുഭവിക്കുക എന്നുള്ളു. അതുപോലെയാണ് പുതുമൈപ്പിത്തൻ്റെ കഥകൾ. ഇപ്പം തമിഴറിയാവുന്ന ആളുകൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് പുതുമൈപ്പിത്തൻ്റെ കഥകൾ എന്ന് പറഞ്ഞു. കുറച്ചൊരു വലിയ പുസ്തകമാണ്, അതിലിഷ്ടമുള്ള അത്ര കഥകൾ വായിക്കാം. പ്രത്യേകിച്ചും തെക്കൻ തമിഴ്നാടിൻ്റെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം, അവരുടെ സംസ്കാരം, വലിയ ഒരു തമിഴ് പാരമ്പര്യത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഒരേ സമയം സാഹിത്യത്തിലൂടെ വായനയിലൂടെ നമ്മളിലേക്ക് എത്തുന്ന ഒരു പുസ്തകമാണ്.
1: ഞാൻ എൻ്റെ വായന. ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവച്ചത് നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ.

ഇപ്പോൾ മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മഴ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാം. എസ് രമേശൻ നായർ വരികൾ എഴുതി, മോഹൻ സത്താര ഈണം പകർന്ന് ബിജു നാരായണൻ പാടിയത്. ചിത്രം മായ പൊന്മാൻ.

അടുത്ത ഗാനം കേൾക്കാം. മഴത്തുള്ളി കിൽക്കം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്, എസ് രമേശൻ നായരുടെ രചന, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

FM പ്രധാന വാർത്തകൾ. മാരാരിക്കുളം ആലപ്പുഴ 10.65 കിലോമീറ്റർ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് അംഗീകാരം നൽകി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. 220 കോടി രൂപ ഇതിനായി അനുവദിച്ചു. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. ഷർമിള മേരി ജോസഫിനെ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ബി അശോക് ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി. എൻ പ്രശാന്തിനെ കായിക യുവജനക്ഷേമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചു. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ചു മരിച്ചു. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കോഴിക്കോട് നടക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും.

വരും. ജൂലൈ 31 വരെയാണ് നിരോധനം. അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൗരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടും. നാളെ രാത്രി 11 മണി മുതൽ മറ്റന്നാൾ രാവിലെ 6 മണി വരെയാണ് TSB ഓൺലൈൻ ഉൾപ്പെടെയുള്ള ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ജൂൺ 16 മുതൽ 30 വരെ ലഭ്യമാകും. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെ തന്നെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും നാളെ ചുവപ്പ് ജാഗ്രതയും നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിതീവ്ര മഴയുടെ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഇന്നത്തെ രഞ്ജിനി ആരംഭിക്കുകയാണ്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട മൊബൈൽ നമ്പർ പറയാം, 9400224440. നമ്പർ ഒരിക്കൽ കൂടി, 9400224440. രഞ്ജിനിയിലെ ആദ്യ ഗാനം കേൾക്കാം. തുടരും എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്, BK ഹരിനാരായണൻ്റെ രചന, ജേക്സ് ബിജോയുടെ സംഗീതം.

0: ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: രഞ്ജിനിയിൽ അടുത്തതായി കേൾക്കാം കോഴിക്കോട് നിന്നുള്ള ജയന്റെ ഇഷ്ടഗാനം. കൈതപ്രം വരികൾ എഴുതി ജാസി ഗിഫ്റ്റ് ഈണം പകർന്ന് യേശുദാസും സുജാതയും പാടിയത്. ചിത്രം പോക്കിരി രാജ.

രഞ്ജിനിയിൽ അടുത്തതായി കേൾക്കാം പുത്തൂർ മഠത്തു നിന്നുള്ള അനിൽകുമാറിൻ്റെ ഇഷ്ടഗാനം. ഈ പറക്കുന്തളിക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

രഞ്ജിനി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി രഞ്ജിനി തുടരുകയാണ്. അടുത്ത ഗാനം കൈതപ്രം വരികൾ എഴുതി കൈതപ്രം വിശ്വനാഥൻ ഈണം പകർന്ന് ചിത്ര പാടിയത്. ചിത്രം കണ്ണകി. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഹരിപ്പാട് നിന്നും രേഖ.

രഞ്ജിനിയിൽ അടുത്തതായി കേൾക്കാം. തൃശൂർ പുത്തഞ്ചിറയിൽ നിന്നുള്ള മോഹനൻ മുണ്ടോലി ആവശ്യപ്പെട്ട ഗാനം. ബിച്ചു തിരുമല വരികൾ എഴുതി, എസ് ബാലകൃഷ്ണൻ സംഗീതം നൽകി, മിൻമിനി പാടിയത്. ചിത്രം വിയറ്റ്നാം കോളനി.

രഞ്ജിനിയിൽ അടുത്തതായി പൊയിൽക്കാവ് നിന്നുള്ള രതീഷിൻ്റെ ഇഷ്ടഗാനമാണ് ചിത്രം സമ്മറിൻ ബത്ലേഹം. പാടിയത് യേശുദാസ് ചിത്ര. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

അടുത്ത ഗാനം മണിച്ചിത്രത്താഴ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. ഗാനശില്പികൾ ബിച്ചു തിരുമല, എം ജി രാധാകൃഷ്ണൻ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു തിരൂരിൽ നിന്നും വിനായക്, ലച്ചു, ദേവിക എന്നിവർ.

രഞ്ജിനി. രഞ്ജിനി തുടർന്ന് കേൾക്കാം. റഫീഖ് അഹമ്മദ്, ഗോപി സുന്ദർ കൂട്ടുകെട്ടിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം പുലിമുരുകൻ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൂത്താളിയിൽ നിന്നും മനോജ്.

രഞ്ജിനിയിൽ അടുത്തതായി എടക്കാട് നിന്നുള്ള ജിൻസി ആവശ്യപ്പെട്ട ഗാനമാണ് കൈത്തപ്രം വരികൾ എഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് സുജാത പാടിയത്. ചിത്രം അഴകിയ രാവണൻ.

രഞ്ജിനിയിൽ അടുത്തതായി ഒ എൻ വി കുറുപ്പ്, രവി ബോംബെ കൂട്ടുകെട്ടിൽ ചിത്ര പാടിയ ഗാനം, ചിത്രം വൈശാലി. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കോട്ടൂളിയിൽ നിന്നും രമണി.

ഇന്നത്തെ രഞ്ജിനിയിലെ അവസാന ഗാനം കേൾക്കാം. തന്മാത്ര എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തികും മീനുവും പാടിയത്, കൈതപ്രത്തിന്റെ രചന, മോഹൻ സിത്താരയുടെ സംഗീതം.

ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. രഞ്ജിനിയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം ശുഭരാത്രിയും.

രഞ്ജിനി. ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 59:39. ഇനി നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി പരിപാടികൾ ആസ്വദിക്കാം.